सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ.
1: അസത്യം മിത്രങ്ങളിലൂടെയോ ബന്ധുക്കളിലൂടെയോ വന്നാലും നിങ്ങൾ സ്വീകരിക്കരുത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, 91.7 FM. कदर्स फेवरेट रेडियो स्टेशन।

റേഡിയോ സുനോ 91.7 FM, Qatar's favorite radio station.

सुनो 91.7 FM, कतर्स फेवरेट रेडियो स्टेशन।

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
4: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
3: മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്താ പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
6: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യുവർ എവരിഡേ ഹോം ഡെലിവറി. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ്, അബൂ സിദ്രമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499898.

0: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
2: അതെന്താ പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM.

0: ആണ് മാജിക് പ്ലേറ്റ്.
1: നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മാജിക് പ്ലേറ്റ് ആക്കണമെങ്കിൽ നിങ്ങളിപ്പോ ഇഡ്ഡലിയാണ് എടുത്തിരിക്കുന്നെങ്കിൽ രണ്ട് ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു രണ്ടര ഇഡ്ഡലി, അപ്പൊ നിങ്ങൾ പറയും ഭയങ്കരമായിട്ട് വിശപ്പ് സഹിക്കും.
0: മാറുന്ന ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം?
1: നമുക്കൊരു സ്റ്റേപ്പിൾ ഡയറ്റ് ഉണ്ട്, ആ ഡയറ്റാണ് നമ്മളുടെ പുട്ടും അപ്പവും കടലയും ഇഡ്ഡലിയും തുറശ്ശയൊക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ ഞങ്ങള് ഈ ഡയറ്റിനെ മാജിക് പ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞങ്ങളുടെ ഒരു മാർഗനിർദ്ദേശമാണ്.
0: സ്മാർട്ട് ടോക്കിൽ അതിഥിയായി എത്തുന്നു മൈ ഷുഗർ ക്ലിനിക്കിന് നേതൃത്വം നൽകുന്ന ഡോക്ടർ ഷംനാഥ്. കേൾക്കൂ ലുലു സ്മാർട്ട് ടോക്ക് നിസയ്ക്കൊപ്പം വെള്ളിയാഴ്ച രാത്രി 8 മണി മുതൽ, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ. ബ്രോട്ട് ടു യു ബൈ
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
0: ഇൻ അസോസിയേഷൻ വിത്ത്
3: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: റേഡിയോ സനോ 91.7 FM.

0: സേവിംഗ്സ്. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ്, ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
2: Chennai Beats.
3: Tamil, head of the hour.
4: In the art of Podumakulanda.

0: Happiness Frequency. Now available on Vodafone Shuf app.
1: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
2: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
1: സെപ്റ്റംബർ 18-ന് മർസ ഹൈപ്പർ മാർക്കറ്റ് ജെ മോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ
3: മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
4: എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിധു പ്രതാപ്.
1: You're listening to Radio Suno 91.7.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക് ചീസ് യോഗർട്ട് ലബ്ന എക്സ്
4: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Lulu will big savings. Lulu Mega Deals ഇതാ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
3: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
2: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ്, ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
3: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
2: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങൾ

അതേ, എന്താണ് വിശേഷം? ഉറക്കമൊക്കെ മാറിയില്ലേ? അധികം ഭക്ഷണം കഴിക്കാനുള്ള യാത്രയിലാണോ? മീൽസ് റെഡിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. കേരളത്തിലെ കപ്പ ബിരിയാണി അല്ലെങ്കിൽ ഇറച്ചിക്കപ്പ, എല്ലും കപ്പയും, ഈ ഒരു വിഭവം ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു വിഭവമാണ്. എന്നാൽ ഇതൊരു ബിരിയാണിയല്ല, കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ ബിരിയാണിയല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ കപ്പ മസാല ചേർത്ത് ബീഫിനൊപ്പം കഴിക്കുന്ന ഒരു രീതി എങ്ങനെ കേരളത്തിൽ രൂപപ്പെട്ടു? നല്ലൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ മീൽ സ്റ്റഡി. അതായത് 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്ത് വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറില് ഭക്ഷ്യക്ഷാമം നേരിടുന്നു എന്ന് വരുന്നു. ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് കപ്പയുടെ കൃഷി അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. പിന്നീട് കപ്പ കേരളത്തിലെ ഒരു പ്രധാന ഭക്ഷ്യവിളയായി മാറി എന്നുള്ളതാണ്. ആദ്യം സാധാരണ ജനങ്ങളുടെ ഭക്ഷണം മാത്രമായിരുന്നു കപ്പ. പിന്നീട് കപ്പ ബീഫ് കറിയോടും മീൻകറിയോടും ഒക്കെ ഒപ്പം കഴിക്കാൻ തുടങ്ങി. അതൊരു പതിവ് വ്യാപകമായി, പ്രത്യേകിച്ച് കോട്ടയം ഇടുക്കി മേഖലകളിൽ. അങ്ങനെ കപ്പ ബിരിയാണി, ഇറച്ചിക്കപ്പ, എല്ലും കപ്പ, ഇതെല്ലാം നമ്മുടെ കേരളത്തിൽ പ്രശസ്തമാകുന്നു, പ്രചാരത്തിലാകുന്നു. പക്ഷെ ഇടുക്കിക്കാർ മാത്രം ഇതിനെ എന്തിനാ ഏഷ്യാഡ് എന്ന് വിളിക്കുന്നത്? ആ കഥയും പറഞ്ഞു തരാം മീൽസ് റെഡി.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഓ മൈ ഡാർലിംഗ്, ഡാർലിംഗ്
2: വേണ്ട, മറിക്കോ മറിക്കോ, അടുത്ത് വരരുത്.
3: അയ്യോ

0: 91.7 FM.
1: Katos Happiness Frequency
0: Radio Sinner. വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൾസ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
2: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
0: സെപ്റ്റംബർ 18 മൾസ ഹൈപ്പർ മാർക്കറ്റ് ജെ മോൾ ബ്രാഞ്ച് ദോഹ. മിസ്സിയല്ലേ? മൾസ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം

മീൽസ് റെഡിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്. ഇടുക്കിയില് കപ്പ ബിരിയാണിയെ എന്തുകൊണ്ട് ഏഷ്യാഡ് എന്ന് വിളിക്കുന്നതിന് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രാദേശികമായിട്ട് പ്രചാരത്തിലുള്ള ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ, ഇടുക്കിയിലെ ഹൈറേഞ്ച് മേഖലയിൽ എല്ലും കപ്പയും കപ്പ ബിരിയാണി എന്നൊക്കെ പറയുന്നതിന് ഏഷ്യാഡ് എന്ന് വിളിക്കുന്നു. പൊതുവെ അങ്ങനെയാണ് അവിടെ പറയുന്നത്. എന്തായാലും ചിലരുടെ അഭിപ്രായത്തിൽ 1980 നടന്ന ഏഷ്യൻ ഗെയിംസ് കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് ഈ പേര് പ്രചാരത്തിലായത് എന്നാണ്. കായിക താരങ്ങൾക്കും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്കും ഊർജം നൽകുന്ന ഭക്ഷണമായി കപ്പയും ഇറച്ചിയും പ്രശസ്തമായതിനാൽ അതിനെ ആ ഏഷ്യൻ ഗെയിംസിന്റെ കാലഘട്ടം കൂടി ആയതുകൊണ്ട് തന്നെ ഏഷ്യാഡെന്ന് ആരോ വിളിച്ചു. പിന്നീട് എല്ലായിടത്തും ഏഷ്യാഡ് തന്നെയായി. കല്യാണ ദിവസങ്ങളിലെ തലേന്നൊക്കെ ഇതൊരു പ്രധാന വിഭവമായിട്ട് മാറുകയും ചെയ്തു.

0: ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020 2525.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
3: അതെന്താ പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
6: ഞാനും
5: റേഡിയോ സുനോ 91.7.

0: വചനങ്ങളിലൂടെ. ഏതൊരാൾ അറിവ് നേടാനായി ഒരു വഴിക്ക് പുറപ്പെട്ടുവോ അവന് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴികളും എളുപ്പമാക്കി കൊടുക്കുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹറുമാങ്ങിനുള്ള സമയം.

0: സാധാരണ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, പൊതുവെ ഗൾഫ് മേഖലയിലെ ഇടുക്കിക്കാർ കുറവാണ്. ഇടുക്കിക്കാര് പ്രവാസത്തിന് അത്ര മുൻഗണന നൽകുന്ന ആളുകളല്ല. അവരവരുടെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കി നടത്തി അവിടെ തന്നെ ജീവിച്ച് അവിടുത്തെ സിറ്റിയിൽ പോയി ഒരു ചായ കുടിക്കണം എന്ന് പറഞ്ഞ് ആ ഒരു രീതിയൊക്കെയാണ് അവർക്കുള്ളത്. എന്തായാലും ഇന്നത്തെ മീൽ സ്റ്റഡിയിൽ സ്പെഷ്യൽ ആകാൻ പോകുന്നത് ഒരു ഇടുക്കി വിഭവമാണ്. നമ്മൾ ചരിത്രവും കഥയും ഒക്കെ കേട്ട ഏഷ്യാഡാണ് ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഇതിനു വേണ്ട ചേരുവകൾ ഇങ്ങനെയൊക്കെയാണ്: കപ്പ 2 കിലോ എടുത്തു, എല്ലോട് കൂടിയ ഇറച്ചി 1 കിലോ എടുക്കുക, തേങ്ങ ചിരവി തോരണം വേണം, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഇറച്ചി മസാല, മുളകുപൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടിയിട്ടുള്ളത്. കപ്പ വേവിക്കുക. കപ്പ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് വേവിക്കുക. അതിനുശേഷം ഇറച്ചി പാചകം ചെയ്യണം. ഇറച്ചിയും എല്ലുകളും ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, മുളകുപൊടി, ഇറച്ചി മസാല, ഉപ്പ് എന്നിവ ചേർത്ത് വെള്ളം ചേർത്ത് കുക്കറിൽ വേവിക്കുക. വെള്ളം അധികം ചേർക്കാറില്ല. ഇറച്ചിയിൽ നിന്ന് വരുന്ന നീരിലാണ് ഇത് വേവുന്നത്, എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇറച്ചി എല്ലിൽ നിന്ന് ഒരു എളുപ്പം വേർപെടുന്ന ഒരു പരുവം വരണം. അതിനുശേഷം വേവിച്ച ഇറച്ചിയും എല്ലുകളും കപ്പയിലേക്ക് ചേർക്കുന്നു. കപ്പ ചെറുതായിട്ട് ഉടച്ച് ഇറച്ചി മസാലയുമായിട്ട് നന്നായിട്ട് ഇളക്കുക. അതിനുശേഷമാണ് ഇടുക്കിയിലൊക്കെ കാണുന്നൊരു പരിപാടിയുണ്ട്, താളിക്കൽ പരിപാടി എന്നാണ് പറയുന്നത്. വെളിച്ചെണ്ണയിലെ കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിക്കുന്നു. ഇത് കപ്പ ഇറച്ചി മിശ്രിതത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് കലർത്തി കൊടുക്കുക. അതോടുകൂടി തന്നെ ഏഷ്യാഡ് റെഡിയായി. ഇനി ഒരു ഇല വെട്ടിക്കൊണ്ടുവരിക, അതിലേക്ക് ഇടുക, കഴിക്കുക, അത്രേ ഉള്ളൂ. ഇതിന്റെ കൂടെ കഴിക്കാൻ ഒരു സാലഡ് ഉണ്ട്, അതിന്റെ ഒരു റെസിപ്പിയും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
1: ചെന്നൈ ബീറ്റ്സ്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
1: എസ്സൻസ് അബൂ സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
3: ഹായ്, ഞാൻ നിങ്ങളുടെ മിയ.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7.

മിൽസെഡിന്റെ വിശേഷങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നേരത്തെ ഇറച്ചിക്കപ്പയും എല്ലുകപ്പയും ഏഷ്യാഡിനെ ഒക്കെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറഞ്ഞു തരാൻ മറന്നുപോയ, അതായത് ഇടുക്കി സ്റ്റൈലിൽ ഏഷ്യാഡിന്റെ ഒരു രഹസ്യം എന്താന്ന് വെച്ചാല് എല്ലോട് കൂടിയ ഇറച്ചിയാണ് ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത്. കപ്പ പൂർണ്ണമായും ഉടയ്ക്കാതെ കുറച്ച് കഷ്ണങ്ങളായിട്ട് ടേസ്റ്റിൽ വായിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ അതിനുപയോഗപ്പെടുത്തുന്നു. പിന്നെ തേങ്ങ ചേർക്കുന്നതും വെളിച്ചെണ്ണ ചേർക്കുന്നതും നല്ല രുചി നൽകുന്നു എന്നുള്ളതുമാണ്. അപ്പൊ ഇത് രണ്ടുമൊക്കെ ഓരോ രഹസ്യങ്ങളാണ് ഇടുക്കി കപ്പയുടെ അല്ലെങ്കിൽ ഏഷ്യാഡിന്റെ. അതോടൊപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇതിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡ് കൂടെ നമ്മൾ തയ്യാറാക്കുന്നു. വേറെ ഒന്നുമില്ല, സവാള ചെറുതായിട്ട് അരിയ, നല്ല നൈസ് പീസസ് ആയിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് അത് കുറച്ച് ഉപ്പ് ചേർത്ത് ഉടച്ച് അതിൽ വെള്ളം പിഴിഞ്ഞ് കളയും. അതിനുശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് വിനാഗിരി, ആ വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് പച്ചമുളക് അതിലേക്ക് കീറിയിട്ട് അതൊന്ന് കൂട്ടി മിക്സ് ചെയ്ത് ഉടച്ചെടുത്താണ്ടില്ല, ഇത് ഗംഭീരമായ ഒരു സാലഡിന് റെഡിയായി. ആ സാലഡിനോട് കൂടി തന്നെ നമ്മുടെ ഏഷ്യാഡ് കഴിക്കാം, എല്ലും കപ്പയും കഴിക്കാം, കപ്പ ബിരിയാണി കഴിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും കഴിച്ച് എല്ലാവർക്കും തൃപ്തിയായി എന്ന് മനസ്സിലാക്കുന്നു എന്ന് കരുതുന്നു. അപ്പൊ മീൽ ഷെഡിയിൽ അടുത്ത ആഴ്ച വീണ്ടും കേൾക്കാം. ടാറ്റാ.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയൻ്റ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ
0: 3020-2525.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പി ബിഗ് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: ഹായ്, ഹലോ, നമസ്കാരം, അസ്സലാമു അലൈക്കും. സമയം അങ്ങനെ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇനി മുൻചുള്ള മാപ്പിള പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇഷൽ ഖത്തറിന്റെ സമയമാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. നമ്മൾ പലപ്പോഴും മാപ്പിളപ്പാട്ടിന്റെ വരികളെക്കുറിച്ചും ഈണങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ടല്ലേ. എന്നാൽ ആ പാട്ടുകൾ ആദ്യമായി എഴുതപ്പെട്ട ആ പ്രത്യേക അക്ഷരങ്ങളെക്കുറിച്ച് ഇടയ്ക്കെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറബി അക്ഷരങ്ങളും മലയാള ഭാഷയും കൂട്ടിക്കലർത്തി നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ച ഒരു വിസ്മയ ലിപി. ഇന്ന് നമുക്ക് കുറച്ചുനേരം മാപ്പിളപ്പാട്ടിന്റെ ജന്മഭാഷയായ അറബി മലയാള ലിപിയുടെ ചരിത്രത്തിലേക്കൊന്ന് പോയാലോ? 10-ാം നൂറ്റാണ്ടിന് ശേഷം മലബാറിലേക്ക് അറബ് കച്ചവടക്കാരും പണ്ഡിതന്മാരും ഒക്കെ എത്തിയതോടെയാണ് ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും ഒക്കെ വലിയൊരു കൈമാറ്റം മലബാറിൽ നടക്കുന്നത്. മാതൃഭാഷ മലയാളമായിരുന്നുവെങ്കിലും എഴുതാൻ അവർ അറബി ലിപിയാണ് അക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ കാലക്രമേണ മലയാള ഭാഷയുടെ ശബ്ദങ്ങൾക്കും ഉച്ചാരണങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ അറബി അക്ഷരങ്ങളിൽ ചില പുതിയ അടയാളങ്ങളും മാറ്റങ്ങളും ഒക്കെ വരുത്തിയാണ് അവർ പുതിയൊരു ലിപി രൂപപ്പെടുത്തുന്നത്. അതാണ് പിൽക്കാലത്ത് അറബി മലയാളം അല്ലെങ്കിൽ പൊന്നാനി ലിപി എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തായാലും ആ ഒരു ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുൻപ് മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കൂടെയുള്ളത് ഞാൻ ആശയാണ് ഇഷൽ ഖത്തറുമായി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Hi, this is Nadia. Aayiram kannumai. You're listening to Radio Suno. Qatar's favorite radio station. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
1: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
0: ലുലുവിൽ ബിഗ് സേവിംഗ്സ്. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
2: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ്, ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
2: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങൾ

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000-1707.
0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ. ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം. ഒപ്പം പ്രൊഡ്യൂസേഴ്സായ CR സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബാഴ്വ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി ഇൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി ഇൻസിഡി ആൻഡ് കോ ബാഴ്വ വില്ലേജ് സനായ ആൻഡ് അൽഖോർ
3: അറബി മലയാളം അഥവാ പൊന്നാനി ലിപിയെ കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് റേഡിയോ സിനോയിലൂടെ. കൂടെയുള്ളത് ഞാൻ ആശയാണ് മാപ്പിളപ്പാട്ട് വിശേഷങ്ങളുമായിട്ട്.
4: മലബാറിലെ സാഹിത്യ രംഗത്ത് വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയത് അറബി മലയാളം അഥവാ പൊന്നാനി ലിപിയുടെ വരവോടുകൂടിയിട്ടാണ്. ചരിത്ര കാവ്യങ്ങളും പടപ്പാട്ടുകളും പ്രണയകഥകളും എല്ലാം ഈ അറബി മലയാളം ലിപിയിലൂടെയാണ് പിന്നീട് എഴുതപ്പെട്ടത്. സാധാരണക്കാർക്ക് അറബി ഭാഷ പൂർണ്ണമായി അറിയാൻ കഴിയില്ലെങ്കിലും ഈ ലിപി വഴി അവർക്ക് മലയാളം പോലെ എളുപ്പത്തിൽ ആ പാട്ടുകൾ വായിക്കാനും പഠിക്കാനും ഒക്കെ സാധിച്ചു. അങ്ങനെ തലമുറകളിലേക്ക് മാപ്പിളപ്പാട്ടുകൾ സുരക്ഷിതമായി കൈമാറ്റം ചെയ്യപ്പെട്ടത് അറബി മലയാളം ലിപിയുടെ കരുത്ത് കൊണ്ട് മാത്രമാണ്. ഇന്ന് ആധുനിക അച്ചടി വിദ്യയും മലയാളം ലിപികളും ഒക്കെ വന്നതോടുകൂടി അറബി മലയാളം ലിപിയുടെ ഉപയോഗം കുറഞ്ഞെങ്കിലും മാപ്പിളപ്പാട്ടിന്റെ ആത്മാവ് ഒളിച്ചിരിക്കുന്നത് ആ പഴയ കൈയക്ഷര താളുകൾ തന്നെയാണ്. മാപ്പിള സാഹിത്യത്തിൽ ഇന്ന് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രാചീന പദ്യകൃതി 1607 രചിച്ച മുഹീദ്ദീൻ മലയാണല്ലേ, അത് അറബി മലയാളത്തിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ മാപ്പിള സാഹിത്യത്തിലെ മറ്റൊരു ആദ്യകാല കൃതി കുഞ്ഞായി മുസ്ലിം രചിച്ച കപ്പപ്പാട്ട്, ഇതും അറബി മലയാളത്തിൽ രചിക്കപ്പെട്ടതാണ്. ഇനിയും ഏറെ പാട്ടുകളുണ്ട്. പ്രത്യേകിച്ച് മൊയിൻകുട്ടി വൈദ്യർ അറബി മലയാളത്തിലെ പ്രശസ്തനായ കവിയായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ബദർ പടപ്പാട്ടും ഉഹദ് പടപ്പാട്ടും മലപ്പുറം പടപ്പാട്ടും തുടങ്ങി പല മാപ്പിള പാട്ടുകളും അദ്ദേഹം രചിച്ചത് അറബി മലയാളത്തിലൂടെയാണ്. അദ്ദേഹത്തിന്റെ തന്നെ മനോഹരമായ പ്രണയകാവ്യം ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ, ഇതിന്റെ ആദ്യ കൃതികൾ എഴുതപ്പെട്ടതും പ്രസിദ്ധീകരിക്കപ്പെട്ടതും അറബി മലയാളത്തിലായിരുന്നു. നമ്മുടെ മാപ്പിളപ്പാട്ട് എന്ന പൈതൃകത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്ന് തന്നെയാണ് അറബി മലയാളം ലിപി എന്ന് പറയുന്നത്. മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
2: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റ് കമ്പനി.
3: അതെന്ത് പേര്?
4: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലെ പേര് പറയാം, എൻസിഡിയൻ കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
0: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡിയൻ കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
6: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അബു സിദ്രാമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പി ഡേറ്റ്സ് തുടങ്ങി 50+ കൊനാഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബൾവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: മാപ്പിളപ്പാട്ടിന്റെ സുവർണ കാലഘട്ടത്തിൽ എല്ലാവരും കേൾക്കാൻ കൊതിച്ചിരുന്ന ഒരു ശബ്ദം. ആലപ്പുഴ MA അസീസ്. തനതായ ഈണത്തിലും താളത്തിലുമാണ് അദ്ദേഹം മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിച്ചിരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ആലപ്പുഴ അസീസ് അദ്ദേഹം ഒരു ഗായകൻ എന്നതിലുപരി മികച്ചൊരു കഥാപ്രസംഗ കലാകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ കഥാപ്രസംഗങ്ങളിൽ നിറഞ്ഞു നിന്നത് ഇസ്ലാമിക ചരിത്ര സംഭവങ്ങളായിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായ കഥാപ്രസംഗ കൃതിയാണ് ഉഹുദ് രണഭൂമി. ഇതിന്റെ ഓഡിയോ കാസറ്റുകൾ ഒരു കാലത്ത് കേരളത്തിലെ മുസ്ലിം വീടുകളിൽ നിത്യ സാന്നിധ്യമായിരുന്നു. ഹസ്ബി റബ്ബി ജല്ലല്ലാ, ഇലാഹി ഏകരാം നിന്നിൽ തുടങ്ങിയ ഭക്തി നിർഭരമായ ഗാനങ്ങൾ ഇന്നും പഴയകാല മാപ്പിളപ്പാട്ട് പ്രേമികൾക്കിടയിൽ പ്രിയപ്പെട്ടതാണ്. ഇതിനെല്ലാം കാരണമായത് ആലപ്പുഴ MA അസീസും. ആലപ്പുഴ അസീസിന്റെ മിക്ക ഹിറ്റ് ഗാനങ്ങളുടെയും രചന നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്തായ MA റസാഖ് ആലപ്പുഴയായിരുന്നു. ഇവരുടെ കൂട്ടുകെട്ട് മാപ്പിളപ്പാട്ട് രംഗത്ത് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുണ്ട്. ഈ രണ്ട് കലാകാരന്മാരെയും ഓർത്തുകൊണ്ട് ഇവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന ഹസ്ബി റബ്ബി ജല്ലല്ല എന്ന ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: സത്യ റെഡിയാണ്. പായസം ഇടുന്ന
2: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
0: റേഡിയോ സുനോ

0: ദുബായ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498
0: ഇൻ അസോസിയേഷൻ വിത്ത്.
1: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ. ഇപ്പൊ കേട്ട ഈ ഒരു ശബ്ദം എത്ര പേർക്ക് സുപരിചിതമാണെന്നറിയില്ല. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഈ പാട്ടുകൾ കേൾക്കാൻ കാത്തിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോ ആണ്. കൂടെയുള്ളത് ഞാൻ ആശിയാണ്. മാപ്പിളപ്പാട്ട് ശാഖയിലെ അതുല്യ ഗായകനും സംഗീത സംവിധായകനുമായ SM കോയ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലുള്ള ഒരു പാട്ടാണ് നമ്മൾ കുറച്ചു മുന്നേ കേട്ടത്. മാപ്പിളപ്പാട്ട് പ്രേമികൾക്കിടയിലെ SM കോയാക്ക. മലബാറിലെ പഴയകാല മാപ്പിളപ്പാട്ട് ആൽബങ്ങളിലൂടെയും ഗാനമേളകളിലൂടെയും ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗായകനും രചയിതാവും. SM കോയയെ വ്യത്യസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ ശബ്ദം തന്നെയായിരുന്നു. അതോടൊപ്പം ആലാപനത്തിൽ സ്വാഭാവികമായി വരുന്ന താളം, മോഡുലേഷൻ എല്ലാം അദ്ദേഹത്തിന്റെ പാട്ടുകളെ മറ്റു ഗായകരിൽ നിന്നും വ്യത്യസ്തനാക്കി. അദ്ദേഹത്തിന്റെ ഓരോ പാട്ടുകളും ഗതകാല മാപ്പിളകാല ഓർമ്മകളിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ട് ആലാപകരിലെ എക്കാലത്തെയും രാജകുമാരൻ തന്നെയായിരുന്നു SM കോയക്ക. അദ്ദേഹം സമ്മാനിച്ച ഒരുപാട് ഹിറ്റായിട്ടുള്ള മാപ്പിളപ്പാട്ടുകളുണ്ട്. തരണം പിതാവോരെ നമ്മൾ കുറച്ചു മുന്നേ കേട്ട, അള്ളാഹുവിൻ തിരുകൽപ്പന, അങ്ങനെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ. അതിലെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനം ഉമ്മുൽ ഖുര. ആ ഒരു പാട്ടിന് ശേഷം തിരിച്ചെത്താം ഇത് റേഡിയോസിനോ. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി വർഷ. റേഡിയോ സുനോ 91.7
1: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം. ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000-1707.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498 കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പി ബിക് ഡേറ്റ്സ് തുടങ്ങി 50-ലധികം ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തിരുന്ന നാട്ടിൻപുറം എന്ന പരിപാടി എത്ര പേര് കേട്ടിട്ടുണ്ടായിരുന്നു. റേഡിയോ സെറ്റിന് ചുറ്റും കൂടിയിരുന്ന് ഈ പാട്ടുകൾ കേട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സിനിമാ ഗാനങ്ങളെ പോലെ തന്നെ റേഡിയോയിലൂടെ മാപ്പിള പാട്ടുകളെയും ജനപ്രിയമാക്കിയതിൽ കോഴിക്കോട് ആകാശവാണിയിലെ നാട്ടിൻപുറം എന്ന പരിപാടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് മാപ്പിള പാട്ട് സ്പെഷ്യൽ ഷോയാണ്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. 1950 May 14 ആകാശവാണി കോഴിക്കോട് നിലയം പ്രവർത്തനം ആരംഭിച്ചതോടെയാണ് മാപ്പിളപ്പാട്ടിന് റേഡിയോയിൽ ഔദ്യോഗികമായി ഇടം ലഭിക്കുന്നത്. മലബാറിന്റെ തനത് സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന കലാരൂപം എന്ന നിലയിൽ മാപ്പിളപ്പാട്ടിന് റേഡിയോ പ്രത്യേക പ്രാധാന്യം നൽകിയിരുന്നു. ഇതിനു മുൻപ് ഗ്രാമഫോൺ റെക്കോർഡുകളിലൂടെ സമ്പന്നർക്ക് മാത്രം ലഭ്യമായിരുന്ന ഗാനങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിയത് റേഡിയോയിലൂടെയാണ്. നാടകങ്ങളിലും സിനിമകളിലും ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ റേഡിയോയിലൂടെ ഈ ഗാനങ്ങൾ മലയാളികളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. മാപ്പിളപ്പാട്ടിന്റെ പ്രചാരണത്തിലും വളർച്ചയിലും റേഡിയോയുടെ പങ്ക് വളരെ വലുതാണ്. ഗ്രാമഫോണുകളിൽ നിന്ന് കാസറ്റുകളിലേക്കുള്ള മാറ്റത്തിനിടയിലുള്ള കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടുകൾ ജനകീയമാക്കിയത് റേഡിയോ തന്നെയായിരുന്നു. പണ്ട് മുസ്ലിം വീടുകളിലും ഒപ്പന വേദികളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന മാപ്പിളപ്പാട്ടുകൾ റേഡിയോയിലൂടെ കേരളമൊട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരുപാട് പേരുകളുണ്ട്. സംഗീത ചക്രവർത്തി MS ബാബുരാജിനെയും കെ രാഘവൻ മാസ്റ്ററും VM കുട്ടിമാഷും വിളയിൽ ഫസീലയും AV മുഹമ്മദും തുടങ്ങി ഒരുപാട് ഒരുപാട് ഒരുപാട് പേരുകൾ. മാപ്പിളപ്പാട്ട് എന്ന സംഗീത ശാഖയ്ക്ക് പുതിയൊരു മുഖം നൽകിയത് റേഡിയോയിലൂടെ ഇവരൊക്കെ തന്നെയായിരുന്നു. റേഡിയോയിലൂടെ മലയാളികളുടെ മനം കവർന്ന കാഫ് മല കണ്ട പൂങ്കാറ്റ്, പീർ മുഹമ്മദ് ആലപിച്ച ഈ ഗാനം മാപ്പിളപ്പാട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ്. ആ ഒരു ഗാനത്തിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. കൂടെയുള്ളത് ഞാൻ ആശയാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ഹിഗ്.
2: ഓണസദ്യ റെഡിയാണ്, പായസം എവിടുന്ന?
3: ഡെസോര പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ
1: ഉണ്ടോ സഖിയും സൗർ എന്ന ഗുഹയിൽ പണ്ടുമൊക്കെ നമുക്ക് സമ്മാനിച്ച ഒരു രചയിതാവ് റഹീം കുറ്റ്യാടി. കേട്ടുകൊണ്ടിരിക്കുന്നത് മാപ്പിളപ്പാട്ട് സ്പെഷ്യൽ ഷോയാണ്. കൂടെയുള്ളത് ഞാൻ ആഷിയാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് വരുമ്പോൾ അദ്ദേഹം സമ്മാനിച്ച 100+ മാപ്പിളപ്പാട്ടുകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരൊറ്റ പാട്ട് മതി അദ്ദേഹത്തെ നമുക്ക് ഓർക്കാനായിട്ട്. ഉണ്ടു സഖി എന്ന ഗാനം. ഉമർ രണ്ടാമൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസിനെ കുറിച്ച് മലയാളികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി തന്നത് ഉണ്ടു സഖി എന്ന മാപ്പിളപ്പാട്ടിലെ വരികളിലൂടെയാണ്. '70 മുതൽ '90 വരെയുള്ള കാലഘട്ടം മാപ്പിളപ്പാട്ടിൽ മനോഹരമായ ഒരുപാട് രചനകൾക്ക് സമ്പന്നമായിട്ടുള്ള ഒരു സുവർണ കാലഘട്ടമാണ്. അന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. നമ്മൾ ഇന്നും കേൾക്കാൻ കൊതിക്കുന്നതും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നതുമായ മാപ്പിളപ്പാട്ടുകളിൽ മിക്കതും അക്കാലത്താണ് പുറത്തു വരുന്നത്. ആ കാലഘട്ടത്തിലെ പാട്ടുകളിൽ ഏറ്റവും മികച്ചവ തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ കേട്ട ഉണ്ടു സഖി എന്ന ഗാനം തന്നെയായിരിക്കും അതിൽ ഒന്നാമത് നിൽക്കുന്നത്. റഹീം കുറ്റ്യാടി എന്ന രചയിതാവിന്റെ തനി നാടൻ ശൈലി, സാധാരണക്കാരെ ആകർഷിക്കുന്ന ഭാഷയും മനോഹരമായ ഈണവും കൊണ്ട് ആ പാട്ട് എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും ഉണ്ട്. ഈ പാട്ട് കേൾക്കാത്തവരായി കേരള സമൂഹത്തിൽ ആരും തന്നെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ രചനകളുടെ പ്രത്യേകത ആഖ്യാന ശൈലി തന്നെയായിരുന്നു. ഉണ്ടു സഖി എന്ന പാട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം പോലും വളരെ കാവ്യാത്മകമായിട്ടാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്.

ഇതുപോലെ സംഭാഷണ രൂപത്തിലാണ് ഈ ഒരു പാട്ട് പോകുന്നത്. പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഭരണാധികാരികൾക്ക് നേരെയുള്ള ഒരു ചൂണ്ടുവിരലായിരുന്നു ഈ പാട്ടിലെ വരികൾ. ഇന്നും ഈ ഒരു പാട്ടിന് ആസ്വാദകർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ പാട്ടാണ് സൗറെന്ന ഗുഹയിൽ പണ്ടെന്ന് തുടങ്ങുന്ന ഗാനം. അതിലൂടെയും അദ്ദേഹം പറയുന്നത് ഒരു ചരിത്രമാണ്. കേട്ടിട്ട് തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: brought to you by അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 ഇൻ അസോസിയേഷൻ വിത്ത് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി ഇൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാൻഡ് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി ഇൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ
1: യുഗ്മഗാനങ്ങൾക്ക് മാപ്പിളപ്പാട്ടില് വലിയ പ്രസക്തിയൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ആ സമയത്ത് യുഗ്മഗാന ശൈലിക്ക് മാപ്പിളപ്പാട്ടിൽ തുടക്കം കുറിച്ചത് പീർക്കയാണ്, പീർ മുഹമ്മദ്. മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. പീർ മുഹമ്മദ് ശൈലജ, പീർ മുഹമ്മദ് സിബല്ല, പീർ മുഹമ്മദ് രഞ്ജിനി, ഈ കൂട്ടുകെട്ടൊക്കെ ഒരു കാലത്ത് മാപ്പിളപ്പാട്ട് ആസ്വാദകരുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചതാണ്. ഇപ്പോഴും പീർ മുഹമ്മദ് എന്ന് പറയുമ്പോൾ അതിനോട് ചേർത്തുവെച്ച ശൈലജയെയും സിബല്ലയെയും ഒക്കെ ആളുകൾ പറയുന്നതിന് കാരണം അന്ന് ലഭിച്ച വലിയൊരു സ്വീകാര്യത തന്നെയാണ്. അതോടൊപ്പം തന്നെ നിരവധി പ്രശസ്തരായ മാപ്പിളപ്പാട്ട് കവികളുടെ പാട്ടുകൾ പാടാനും പീർ മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട്. പി ടി അബ്ദുറഹ്മാൻ, സി എച്ച് വെള്ളിക്കുളങ്ങര, അസീസ് കൊറാട്ട്, ഒ അബൂമാഷ് തുടങ്ങിയ പാട്ടെഴുത്തുകാരെ കൊണ്ട് പാട്ടെഴുതിക്കാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിരുന്നു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംഗീത സംവിധായകരായ എ ടി ഉമ്മർക്കയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂട്ടുകെട്ട് വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ഗാനങ്ങളാണ് അഴകീരുന്നോളേവ, കാഫുമല കണ്ട പൂങ്കാറ്റെ തുടങ്ങിയ പാട്ടുകൾ. എ ടി ഉമ്മർക്കയുടെ ശിക്ഷണത്തിലും സംഗീത സംവിധാനത്തിലും ഒരുപാട് പാട്ടുകൾ പാടാൻ പീർ മുഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ ഭാഗ്യമായാണ് അദ്ദേഹം കരുതിയിരുന്നത്. മനോഹരമായ ഒരു ഗാനത്തിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി ഇൻസിഡി ആൻഡ് കോ പ്രീമിയം നട്ട്സ് ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാർട്ട് പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി ഇൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ
3: മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടോണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. മിതാദടക്കമുള്ള ആൽബങ്ങളിലെ പാട്ടുകളുടെ ഒരു ചെറിയ പിറവിയുടെ കഥയിലേക്ക് പോയാലോ. ഈ പാട്ടുകളെല്ലാം പിറക്കുന്നത് എറണാകുളത്ത് വെച്ചിട്ടാണ്. ഓരോ പാട്ടിനും ആദ്യം ഉണ്ടായിരുന്നത് ഈണമായിരുന്നു. ഈണമിടുമ്പോ സംഗീത സംവിധായകർ ഹാർമോണിയത്തിലോ കീബോർഡിലോ ഒക്കെ സ്വരങ്ങൾ വായിച്ചു തരും. അങ്ങനെയാണ് OM കരുവാരെ കൊണ്ട് ഓരോ പാട്ടിന്റെയും രചന നിർവഹിച്ചിരുന്നത്. അദ്ദേഹം അതിനനുയോജ്യമായിട്ടുള്ള വാക്കുകൾ എഴുതും. മിക്കവാറും അദ്ദേഹം ഡമ്മി ആയിരിക്കും എഴുതുക, പിന്നീട് ഒറിജിനൽ എഴുതും. അങ്ങനെ മലയാളത്തിലെ ആദ്യ മ്യൂസിക് ആൽബം എന്ന നിലയിൽ ചാനലുകളെല്ലാം മിതാദിലെ ഓരോ പാട്ടുകളും സ്വീകരിച്ചു തുടങ്ങി. മിതാദ് എന്ന ആൽബത്തിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. ആ പാട്ടുകളൊക്കെ ചിത്രീകരിച്ചിട്ടും ഉണ്ടായിരുന്നു. എന്നാൽ ചിത്രീകരണം നടത്താതെ മിതാദിലൂടെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ടായിരുന്നു ഹുസ്നുൽ ജമാലെ എന്ന് തുടങ്ങുന്ന ഗാനം. ബദൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കൃതിയുടെ പശ്ചാത്തലത്തിലാണ് OM കരുവാരെ കൊണ്ട് ഈ ഒരു ഗാനത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ആ ഒരു പാട്ടിന് ശേഷം തിരിച്ചെത്താം. ഇത് റേഡിയോസിനോ കേട്ട് കേട്ട് കൂട്ടും.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: Qatarinde Mandi Paradise. Rich Arabian flavors umai Zamzam Mandi.
3: മന്തി മദ്ബി മദ്ഫൂൻ മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.

0: Places.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Google Play Store
1: and
2: App Store.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498 കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. എൻസിഡി ആൻഡ് കോ പ്രീമിയം നട്സ്, ഫൈനസ്റ്റ് ചോക്ലേറ്റ് ആൻഡ് ഹാപ്പിക് ഡേറ്റ്സ് തുടങ്ങി 50+ ഗുണഫ ചോക്ലേറ്റ്സ് എന്നിവയുമായി എൻസിഡി ആൻഡ് കോ ബർവ വില്ലേജ് സനായ ആൻഡ് അൽഖോർ.
1: മുഞ്ചുള്ള മാപ്പിളപ്പാട്ടിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ആശയാണ്. ഒരു കാലത്ത് ഗ്രാമഫോണുകളിലും ടേപ്പ് റെക്കോർഡറുകളിലും മാത്രം ഒതുങ്ങിയിരുന്ന മാപ്പിളപ്പാട്ടുകൾ ഇന്ന് യൂട്യൂബിലും സ്പോട്ടിഫൈയിലും എല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് കേൾക്കുന്നത് അല്ലെ. സിനിമയിലൂടെയും ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആൽബങ്ങളിലൂടെയും ഒക്കെ യുവഗായകർ ഈ ഒരു പാരമ്പര്യത്തെ കൈവിടാതെ പുതിയ തലമുറയിലേക്ക് എത്തിക്കുന്നുണ്ട്. വരികളിൽ മാറ്റം വരാതെ എന്നാൽ സംഗീതത്തിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് അവർ മാപ്പിളപ്പാട്ടിനെ ഒരു ഗ്ലോബൽ മ്യൂസിക്കാക്കിയാണ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പാശ്ചാത്യ സംഗീതോപകരണങ്ങളും പരമ്പരാഗതമായിട്ടുള്ള മാപ്പിള ഇശലികളും ഒക്കെ ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന മാജിക് ചെറുതല്ലേ. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് ഒരു മലയാളി ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ അത് അവരെ തങ്ങളുടെ വേരുകളിലേക്കും മലബാറിന്റെ മണ്ണിലേക്കുമാണ് തിരികെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചില മാറ്റങ്ങളെ നമ്മൾ എപ്പോഴും ഭയക്കേണ്ടതില്ല, മറിച്ച് അത് കലയെ ജീവനുള്ളതാക്കി മാറ്റുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നത്തെ മാപ്പിളപ്പാട്ട് ഫ്യൂഷൻ തരംഗമൊക്കെ. അതുപോലെ തന്നെ സിനിമയിലെ മാപ്പിളപ്പാട്ടിന്റെ കടന്നുവരവ്, ഈ വർഷം റിലീസായ സിനിമകളിൽ തന്നെ പലതും മാപ്പിളപ്പാട്ടിന്റെ ഇഷലികളുള്ള പാട്ടുകൾ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് റിലീസായ ഖലീഫ എന്ന മൂവിയിൽ, പൃഥ്വിരാജൊക്കെ അഭിനയിച്ച ഖലീഫ എന്ന മൂവിയിൽ മാപ്പിളപ്പാട്ടിന്റെ ഇഷലികളുള്ള ഒന്ന് രണ്ട് പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എന്തായാലും അതിലൊരു മനോഹരമായ ഗാനത്തോടുകൂടി ഇന്നത്തെ മാപ്പിളപ്പാട്ട് വിശേഷങ്ങൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെ ഒത്തിരി വിശേഷങ്ങളുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: വചനങ്ങളിലൂടെ. ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൾസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
1: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
0: സെപ്റ്റംബർ 18 മൾസാ ഹൈപ്പർ മാർക്കറ്റ് ജെ മോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ
2: മൾസാ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
0: You're listening to
3: Radio Suno 91.7 FM.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവാ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
4: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
3: എസ്സെൻസ്, അബൂ സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498. അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ്, അബൂ സിദ്രാമോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
4: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: അത്തരമടക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
4: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്. റേഡിയോ സുനു 91.7.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
2: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
1: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
3: ലുലുവിൽ ബിഗ് സേവിംഗ്സ്, ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
4: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
3: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
4: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
3: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: ചെന്നൈ ബീറ്റ്സ്.
2: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം. കോൾ 5500499 ആൻഡ്
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ഹായ്, ഞാൻ സലീം കൊടുത്തു.
1: You're listening to Radio Sonora.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Luluvil will big savings. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
3: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
2: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
3: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
2: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
7: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ഷോ. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
8: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
7: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്.
9: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
10: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
11: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
10: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
12: അത്തരം
10: അണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
13: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: This is Radio Suno 91.7 FM,
1: Qatar's happiness frequency.
0: Now available on
1: Uridu TV channel number 911.
2: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
3: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
2: സെപ്റ്റംബർ 18 മർസാ ഹൈപ്പർ മാർക്കറ്റ് ജെബോൾ ബ്രാഞ്ച് ദോഹ. മിസ് ചെയ്യല്ലേ
4: മർസാ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
5: ഒരിടവിൽ നിന്നും ഇതാ യു ആർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
6: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
8: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
7: അതെന്ത് പേര്?
9: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
10: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
11: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
12: ദസോറ പായസം ഖത്തറുണ്ടല്ലോ. അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
13: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ദസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം കോൾ 5500498
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരേഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ. ലുലുവിൽ ബിഗ് സേവിംഗ്സ്, ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ്, ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയാണ്ട് കമ്പനി.
2: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
0: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: അത്തരം മണക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രാമോൾ, അൽഖോർ, ബർവാ വില്ലേജ്, മത്തർ കദീം. കോൾ 5500-4998. ആൻഡ്
4: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സൻസ്.
0: എസ്സൻസ് അബു സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
4: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയണ്ട് കമ്പനി.
3: അതെന്ത് പേര്?
2: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം. NCD & Co. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അതും 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
5: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി NCD & Co. ബൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
2: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ. ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ CR സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. സെപ്റ്റംബർ 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.

0: ടു യു ബൈ
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രാമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: 7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സൂപ്പർ ഹിറ്റ്.
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500499.
3: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായ.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ലുലുവിൽ ബിഗ് സേവിംഗ്സ്, ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
2: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
1: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
2: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
1: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
3: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
4: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
3: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
5: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
6: You're listening to 91.7
5: Radio Sunu. 91.7

0: ദുബായ്. അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബു സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ കദീം. കോൾ 5500498.
1: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
5: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേടിയാണ്ട് കമ്പനി.
4: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300-ലധികം ചോക്ലേറ്റ് കളക്ഷൻസ്.
6: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50-ലധികം കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബാ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
3: ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
7: വന്നു കഴിഞ്ഞു ഷോപ്പിംഗിന്റെ ആവേശം ഇരട്ടിയാക്കാൻ മൈസാ ഹൈപ്പർ മാർക്കറ്റിന്റെ വൺ ഡേ ബിഗ് ഡേ ഫ്രൈഡേ.
8: വലിയ വിലക്കുറവിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സാധനങ്ങളെല്ലാം ഇനി ഒരൊറ്റ ദിവസത്തിൽ സ്വന്തമാക്കാം.
9: September 18 മർസ ഹൈപ്പർ മാർക്കറ്റ്, ജെ മോൾ ബ്രാഞ്ച്, ദോഹ. മിസ്സേ അല്ലേ?
10: മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ്.

0: brought to you by
1: അത്തരമണക്കുന്ന ഖത്തറിൽ അസറൻസ് അബൂ സിദ്രമോൾ അൽഖോർ ബർവ വില്ലേജ് മത്തർ ഖദീം കോൾ 5500498
2: ആൻഡ് ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു വിളിക്കൂ 7788-0304

0: വചനങ്ങളിലൂടെ.
1: ഈ ലോകത്ത് മറ്റൊരാളുടെ രഹസ്യം മറച്ചുവെക്കുന്ന ഏതൊരാളുടെയും രഹസ്യവും നാളെ പരലോകത്ത് വെച്ച് അല്ലാഹുവും മറച്ചുവെക്കുന്നതാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: സേവിംഗ്സ്. ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും. നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
2: ഞങ്ങളൊരു കട തുടങ്ങാൻ പോവാ.
3: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡിയന്റെ കമ്പനി.
2: അതെന്ത് പേര്?
0: എന്നാ ഖത്തറിലെ വേറൊരു കിഡിലിൻ പേര് പറയാം. എൻസിഡി ആൻഡ് കോ, അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, ബൗബ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
6: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
5: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
7: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
8: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
9: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ. ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
8: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
10: അത്തരം
8: അടക്കുന്ന ഖത്തറിൽ അസറൻസ്, അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
11: ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ സി ആർ സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 മണിക്ക് ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
0: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ Grade 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.

0: റേഡിയോ സിനോ 91.7 FM,
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, an exclusive sports roundup show.
4: ആഘോഷാരവങ്ങളോടുകൂടി ഹായ് ഹലോ, വെൽക്കം ടു സ്കോർ ബോർഡ്. സ്പോർട്സ് ലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി 2 മണിക്കൂർ നേരം നമ്മളൊരു കിഡ്ലൻ റൈഡ് അങ്ങോട്ട് നടത്താൻ വേണ്ടിയിട്ടുമാണ്. വമ്പൻ ആവേശകരമായിട്ടുള്ള പല ഈവൻറ്റുകൾ നടക്കുന്ന ആഴ്ച, അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച. ഫുട്ബോളിൽ നിന്നും ക്രിക്കറ്റിൽ നിന്നും ട്രാക്കുകളിലേക്കൊക്കെ നമുക്ക് പോകണം, കാരണം ജപ്പാനിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ ആവേശം കൂടി നിറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ട്രാക്കിൽ പ്രതീക്ഷകളുടെ പേരുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പരമ്പര അങ്ങോട്ട് അവസാനിച്ചു. ഗംഭീര പ്രകടനങ്ങൾ നമ്മൾ കണ്ടു, നമ്മുടെ സഞ്ജുവിൻ്റെ തിരിച്ചുവരവ് നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് കഥകൾ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ക്ലബ് ഫുട്ബോളിൽ വമ്പൻ ആവേശത്തോടുകൂടി ഓരോ മത്സരങ്ങളും തുടങ്ങിയപ്പോൾ ചില ടീമുകൾക്ക് ചെറിയ നിരാശകളൊക്കെ വന്നെങ്കിൽ ചില ടീമുകൾ സന്തോഷത്തോടുകൂടി കൈയടിച്ചു. പിന്നീട് ബാലൻഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഒക്ടോബർ 26 വേണ്ടിയിട്ട് ലോകം ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ആ ഒരു 30 അംഗ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിൽ നിന്ന് ആരായിരിക്കും ബാലൻഡിയോർ പുരസ്കാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നതെന്ന് പറയുന്ന ആകാംക്ഷ നിറഞ്ഞ ചോദ്യവുമായി ഓരോ ഫുട്ബോൾ ആരാധകരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിൻ്റെ സാധ്യതാ ലിസ്റ്റിനെ കുറിച്ചടക്കം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുതിയ അപ്ഡേറ്റ്സുകളും കഥകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ സ്കോർ ബോർഡ് അങ്ങോട്ട് യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ടുമാണ്. സ്പോർട്സ് പ്രേമികളെ കൂടെ

0: सुनो 91.7 FM Qatar's favorite radio station.
1: ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
2: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
4: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
3: UNCC ഹോൾ 5 ൽ എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ്, കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
4: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്. കോൾ 4455-7730 ഓർ 5009-5454.
3: വിസിറ്റ് www.kidsexpo.qa.
5: Namaskaram, this is your Karthik here.
6: You are listening to
7: Radio Suno.
5: Do listen to Radio Suno.

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. ഇവിടെ ഞാൻ അച്ചുവാണ്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു താരത്തിന്റെ കഥയാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് റിയൽ കൺസിസ്റ്റൻസിയുടെ ഒരു അടയാളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും വലിയ ഉത്തരമൊന്നും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം സഞ്ജു ഒന്നോ രണ്ടോ ഇന്നിങ്സുകളിൽ മോശം പ്രകടനങ്ങൾ കാഴ്ചവെച്ചു കഴിഞ്ഞാൽ പലരും പറയും കൺസിസ്റ്റന്റ് അല്ലല്ലോ, കൺസിസ്റ്റന്റ് അല്ലല്ലോ എന്നുള്ളത്. പക്ഷേ സഞ്ജു എന്ന താരത്തിന് കിട്ടിയിട്ടുള്ള അവസരങ്ങളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൺസിസ്റ്റൻസിയുടെ സി പോലും കാണില്ല എന്നുള്ളതാണ് യഥാർത്ഥ യാഥാർത്ഥ്യം. ഇന്ന് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ട ക്രിക്കറ്റ് താരങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന് പറയുന്ന പേരുണ്ടാവും. ഉറപ്പായിട്ടും കിട്ടിയ അവസരങ്ങൾ വലിയ രീതിയിൽ മുതലെടുക്കാൻ പലപ്പോഴും സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള മറുവാദം അംഗീകരിച്ചുകൊണ്ട് തന്നെ സഞ്ജുവിൻ്റെ ഒരു കരിയർ T20 ക്രിക്കറ്റ് മാത്രം ബേസ് ചെയ്ത് ഇന്റർനാഷണൽ കരിയർ ഒന്ന് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ രസകരമായിട്ടുള്ള കുറച്ച് ഫാക്ടുകൾ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 2015 19-ാമത്തെ വയസ്സിലാണ് സഞ്ജു സാംസൺ ഇന്ത്യക്ക് വേണ്ടിയിട്ട് അരങ്ങേറുന്നത്. ആദ്യത്തെ മത്സരത്തിൽ 19 റൺസ് മാത്രമാണ് സ്കോർ ചെയ്തത്. പക്ഷേ 2015 ആ ഒരൊറ്റ മാച്ചിൽ അവസരം കിട്ടിയ സഞ്ജു പിന്നീട് ഒരു മത്സരം കളിക്കുന്നത് 2019. അതായത് 5 വർഷത്തിനിടയിൽ സഞ്ജുവിന് അവസരം കിട്ടിയത് വെറും 2 മത്സരങ്ങൾ. സോ ഈ ഒരു 5 വർഷത്തിനിടയിൽ സഞ്ജു മോശം ഫോമിലാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. 2017, 2018 അതുപോലെ തന്നെ പല വർഷങ്ങളിലും IPL കിട്ടിലും പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രഞ്ജി 17-18 സീസണിൽ 627 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു ടൈമിൽ ഒരുപാട് പ്രമുഖരായിട്ടുള്ള താരങ്ങൾ ടീമിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ടീം കോമ്പറ്റീഷൻസും അതുപോലെ തന്നെ എന്താ പറയുക കോമ്പിനേഷൻസും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവസരങ്ങൾ കിട്ടാത്തതെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ 2020 ശക്തമായ മത്സരങ്ങൾ എന്ന പോലെ, അതായത് ഓരോ മത്സരം ക്രൂഷ്യൽ എന്ന പോലെ ഒരു പ്രഷർ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് തന്നെ സഞ്ജുവിന് 6 മത്സരങ്ങൾക്ക് അവസരം കിട്ടുകയാണ്. പല മത്സരങ്ങളിലും ഒരു 6 അടിച്ച് തുടങ്ങുന്നു, പക്ഷേ 2-ാമത്തെ ബോളിൽ ഔട്ടായി പോകുന്ന സഞ്ജുവിനെയാണ് നമ്മൾ കണ്ടത്. വീണ്ടും മാച്ചസ് ഇടയ്ക്ക് കിട്ടുന്നു, വീണ്ടും ഒരു ഗ്യാപ്പ് വരുന്നു, മാച്ചസ് കിട്ടുന്നു, ഗ്യാപ്പ് വരുന്നു. അങ്ങനെ ഒരിക്കലും കൺസിസ്റ്റന്റ് ആയിട്ടൊരു റണ്ണ് കിട്ടാണ്ടിരിക്കുന്ന അവസരത്തിലാണ് 2024 ജൂലൈ മാസത്തിൽ ഗൗതം ഗംഭീർ ഇന്ത്യയുടെ പരിശീലകനാകുന്നതെന്ന് പറയുന്നത്. ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് അവസരങ്ങൾ വന്നുകൊണ്ടിരുന്ന സഞ്ജുവിനെ കാത്ത് അന്ന് ഗൗതം ഗംഭീർ, സൂര്യകുമാർ യാദവ് കോമ്പിനേഷൻസ് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. നീ 21 മത്സരങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെക്ക് പോയാലും 22-ാമത്തെ മത്സരത്തിൽ നീ ഉണ്ടാവും. ആ ഒരു കോൺഫിഡൻസ് സഞ്ജുവിന് ഒരു വലിയ ആയുധമായിട്ട് മാറുന്നു. അവിടെ നിന്ന് 2024 സഞ്ജു നേടിയെടുത്തത് വമ്പൻ റെക്കോർഡുകളാണ്. കാരണം ആ ഒരു വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് അവസരങ്ങൾ കിട്ടിയപ്പം സഞ്ജു ബാറ്റ് ചെയ്തത് 180 സ്ട്രൈക്ക് റേറ്റിലാണ്. ആവറേജ് വന്നത് 43 മുകളിലാണ്. പക്ഷേ വീണ്ടും ഒരു മോശം ഫേസ് വരികയാണ്. കാരണം വേൾഡ് കപ്പിന് തൊട്ടരികിൽ നിൽക്കുമ്പോൾ ന്യൂസിലൻഡ് പരമ്പരയിൽ ഗംഭീരമായ ഇന്നിങ്സുകൾ കാഴ്ചവെക്കാൻ കഴിയാതെ പോയപ്പോഴത്തേക്കും ഇഷാൻ കിഷൻ മികച്ച ഫോമിൽ കളിക്കുകയും കൂടി ചെയ്തപ്പോഴത്തേക്കും സഞ്ജുവിന് വീണ്ടും വെല്ലുവിളിയായി. ഇന്ത്യയുടെ T20 വേൾഡ് കപ്പ് ടീമിൽ ഫസ്റ്റ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പറായിട്ട് സ്ഥാനം കിട്ടിയ സഞ്ജു ഇന്ത്യ T20 വേൾഡ് കപ്പ് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ മത്സരങ്ങളിലൊന്നും അവസരം കിട്ടാണ്ട് സങ്കടത്തോടുകൂടി ആ ഒരു ബെഞ്ചിലിരിക്കുന്ന കാഴ്ച പല ആരാധകരും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള പരാജയത്തിന് പിന്നാലെ ഇന്ത്യൻ ടീമിൽ ടോപ്പ് ഓർഡറിൽ ഒരു റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ വേണം എന്നതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വീണ്ടും ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലേക്ക് എത്തിക്കുന്നു. അവിടെ നിന്ന് പിന്നെ കണ്ടതാണ് ചരിത്രം. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന്റെ മറുപേരായിട്ടുള്ള 3 ഇന്നിങ്സുകളുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള നോക്കൌട്ട് മത്സരം മുതൽ ഫൈനൽ വരെയുള്ള ഓരോ മത്സരങ്ങളിലും സഞ്ജു നേടിയെടുത്ത പ്രകടനങ്ങളുണ്ടല്ലോ. അതായത് ആദ്യ മത്സരങ്ങളൊന്നും ടീമിന്റെ ഭാഗമാകാതിരുന്ന ഒരാള് പിന്നീട് ടൂർണമെന്റിന്റെ മാൻ ഓഫ് ദി സീരീസ് ആയി മാറ്റി എഴുതിയ കൺസിസ്റ്റന്റ് ചരിത്രം. അത് തന്നെയാണ് സഞ്ജുവിനെ വിശ്വസിച്ചാൽ സഞ്ജു തിരികെ കൊടുക്കുന്ന റിസൾട്ട്. ഒരു വേൾഡ് കപ്പിന്റെ മാൻ ഓഫ് ദി സീരീസ് ആയിട്ടുള്ള ഒരു താരം പിന്നീട് ഒരു ടൂർണമെന്റിൽ വരുമ്പോൾ അയാൾക്ക് വളരെ സമാധാനത്തോടുകൂടി കളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ പിന്നീട് ഒരു ടൂർണമെന്റിൽ വരുമ്പോഴും സഞ്ജുവിന്റെ സ്ഥാനം വെല്ലുവിളിയിൽ തന്നെയായിരുന്നു. വൈഭവ് സൂര്യവംശിക്ക് വേണ്ടിയിട്ട് സഞ്ജു മാറിക്കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം ആ ഒരു വമ്പൻ പ്രകടനങ്ങൾ കഴിഞ്ഞു വന്ന സമയത്തും ഒരു പ്രഷർ പോലെ സഞ്ജുവിന്റെ മുകളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എപ്പോഴും പ്രഷറിന് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. ബാറ്റ് കൊണ്ട് അതാ ഇപ്പോഴും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇനിയും ഇൻകൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ വരും. പക്ഷേ അതിനൊക്കെ മറുപടിയായിട്ട് തകർപ്പൻ കൺസിസ്റ്റന്റ് റണ്ണ് സഞ്ജുവിൽ നിന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഏൽക്കൂടെ ഞാൻ അച്ചുവാണ്. ഇത് റേഡിയോ സുനോയിൽ സ്കോർ ബോർഡിന്റെ ടൈം. കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങളൊരു കട തുടങ്ങാൻ പോവുക.
1: നമ്മള് കടയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്, കേഡി ആൻഡ് കമ്പനി.
2: അതെന്ത് പേര്?
3: എന്നാ ഖത്തറിലെ വേറൊരു കിടിലൻ പേര് പറയാം, എൻസിഡി ആൻഡ് കോ. അതായത് നട്സ്, ചോക്ലേറ്റ്സ് ആൻഡ് ഡീറ്റ്സ്. കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
4: ഖത്തറിലെ ട്രെൻഡിങ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
8: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
5: എസ്സെൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.
9: You are listening to Radio Sino.

0: Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഏതായാലും നമുക്ക് നേരെ ICC T20 റാങ്കിങ്ങിലേക്ക് പോകാം. റാങ്കിങ് വരുന്ന സമയത്ത് ആരൊക്കെ മുന്നോട്ട് ആരൊക്കെ പിന്നോട്ട് എന്ന് ചോദിക്കുമ്പോൾ പിന്നോട്ടുള്ള ലിസ്റ്റിലേക്ക് പോകണ്ട. പിന്നോട്ട് പോകുന്നവരുടെ പിറകിൽ പോയി നമ്മൾ കളിയാക്കേണ്ട കാര്യമുണ്ട്. ഇല്ല, നമ്മൾ സ്പോർട്സ് മാൻ സ്പിരിറ്റോടുകൂടിയാണല്ലോ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ICC T20 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുകയാണ് ഇഷാന്ത് കിഷൻ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പറഞ്ഞുവിട്ട് തന്നെ നാടോടിക്കഥയിലെ നായകനെ പോലാണ് ഇഷാന്ത് കിഷന്റെ ഒരു ജൈത്രയാത്ര എന്ന് പറയുന്നത്. ഇന്ത്യൻ ടീമിന്റെ BCCയുടെ കോൺട്രാക്ടിന്റെ പോലും ഭാഗമാകാതിരുന്നൊരു താരം. അതിന് പിന്നാലെ സയ്യിദ് മുസ്തഫ് അലി ട്രോഫിയിലെ ജാർഖണ്ഡിനെ കിരീടത്തിലേക്ക് എത്തിക്കുന്നു. അത് കഴിഞ്ഞ് ഓരോ മത്സരങ്ങളിലും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലും അതുപോലെ ലിസ്റ്റ് എ ക്രിക്കറ്റിലും ഒക്കെ ഗംഭീര പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇന്ത്യയുടെ T20 ടീമിൽ ഇടം നേടുന്നു. സഞ്ജുവിന് പിന്നാലെ ടോപ്പ് സ്കോറായിട്ട് രണ്ടാം സ്ഥാനക്കാരനാകുന്നു. ആ ടൂർണമെന്റിൽ വലിയൊരു ഇമ്പാക്ട് ഇഷാന്ത് കിഷന് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. പിന്നീട് കിട്ടുന്ന ഓരോ അവസരങ്ങളിലും എങ്ങനെ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇന്നിംഗ്സുകൾ കാഴ്ചവെക്കാമെന്ന് നടത്തിയത് ഇപ്പം T20 റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം 9-3-913 എന്ന് പറയുന്ന നല്ല റാങ്കിംഗ് പോയിന്റോടുകൂടിയാണ് ഇഷാന്ത് കിഷൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അഭിഷേക് ശർമ്മയാണ് ഈ ഒരു ലിസ്റ്റിൽ രണ്ടാമത് വരുന്നത്. ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ. പല പല വിമർശനങ്ങളും വേൾഡ് കപ്പ് സമയത്ത് ഇൻകൺസിസ്റ്റൻസിയൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ടെങ്കിലും അഭിഷേക് ആ ഒരു ടോപ്പ് ഓർഡറിൽ നിന്ന് ടോപ്പ് 3 നിന്ന് താഴേക്ക് പോയിട്ടില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. സോ അഭിഷേക് ശർമ്മ രണ്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് സഹിദ് സദാഫ് ഹസനാണ്, പാകിസ്ഥാൻ താരമാണ്. ഫിൽസോൾ നാലാം സ്ഥാനത്ത് വരുന്നു. അഞ്ചാം സ്ഥാനത്ത് ഡിവോൾ ബ്രേവിസും ആറാം സ്ഥാനത്ത് നിസംഗയും അതുപോലെ ഏഴാം സ്ഥാനത്ത് ജോസ് ബട്ലറും വരുമ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് വീണ്ടും ഒരു ഇന്ത്യൻ താരം വരികയാണ്, തിലക് വർമ്മയിലേക്ക് എത്തുകയാണ്. 9th സ്ഥാനത്ത് ഹരിബ്രുക്കും 10th സ്ഥാനത്ത് മിച്ചൽ മാർഷുമാണ്. ഇവരാണ് ബാറ്റിംഗ് റാങ്കിങ്ങിൽ ടോപ്പ് 10 നിൽക്കുന്നത്. ബൗളിംഗ് റാങ്കിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ 1st സ്ഥാനത്ത് അവിടെ റാഷിദ് ഖാൻ വരുന്നു. ആ ഒരു ബൗളിംഗ് റാങ്കിങ്ങിൽ രണ്ട് ഇന്ത്യക്കാരാണുള്ളത്. 5th സ്ഥാനത്ത് വരുൺ ചക്രവർത്തിയും 10th സ്ഥാനത്ത് ബുംറയും. 7 സ്ഥാനങ്ങൾ മുന്നോട്ട് കുതിച്ചിട്ടാണ് ബുംറ ഇത്തവണ 10th സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പലപ്പോഴും T20 മത്സരങ്ങളിൽ ഉള്ള ഇൻകൺസിസ്റ്റന്റ് റണ്ണാണ്, അതായത് പലപ്പോഴും വിശ്രമമായതുകൊണ്ട് ബുംറ ടീമിന്റെ ഭാഗമാകുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇടയ്ക്ക് താഴേക്ക് പോയതെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ സിംബാബ്വെയുടെ സിക്കന്ദർ റാസയാണ് 1st സ്ഥാനത്ത് നിൽക്കുന്നത്. അതിൽ ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യ മാത്രമാണ് 7th സ്ഥാനത്താണ്. 2 സ്ഥാനങ്ങൾ താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഈ മത്സരങ്ങളുടെ ഒന്നും ഭാഗമാകാത്തത് കൊണ്ടാണ് ഹാർദിക് 2 സ്ഥാനങ്ങൾ താഴേക്ക് പോയത്. ഇതാണ് T20 റാങ്കിങ്ങിൽ നിലവിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ആകുമ്പോൾ മാറ്റങ്ങളൊക്കെ വരും. എന്തായാലും ഇനി ബാലൻഡിയർ പുരസ്കാരത്തിന്റെ കുറച്ച് ആവേശത്തിലേക്ക് പോകാനുണ്ട്. ഓടി വരാം. കൂടെ ഞാൻ അച്ചുവാണ്.
1: Chennai beats
2: Tamil head of the hour
3: in the art of podumakkolanda

0: 91.7 FM.
1: Qatar's favorite radio station.
2: ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി, അത് 300+ ചോക്ലേറ്റ് കളക്ഷൻസ്.
3: ഖത്തറിലെ ട്രെൻഡിംഗ് ചോക്ലേറ്റ് ഷോപ്പ്, 50+ കുനാഫ ചോക്ലേറ്റ്സുമായി എൻസിഡി ആൻഡ് കോ, വൗവ വില്ലേജ്, സനേയ ആൻഡ് അൽകോർ.
4: ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1-7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
5: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
6: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
7: അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
8: ഫിറ്റ്നസിന്റെ പുതിയ പവർ ഹൗസ് ഇനി അൽറയാനിലും. ഫാൽക്കൺ ഫിറ്റ്നസ് സെന്ററിന്റെ 7-ാമത്തെ ബ്രാഞ്ച് അൽറയാനിൽ ഉദ്ഘാടനത്തിനായി എത്തുന്നു മലയാളത്തിന്റെ പ്രിയ താരം ജയസൂര്യ, ഒപ്പം നടിമാരായ എസ്തർ അനിൽ, ഷംന കാസിം, ഒപ്പം പ്രൊഡ്യൂസേഴ്സായ CR സലീം ആൻഡ് രാജേഷ് കൃഷ്ണ. September 18 വൈകിട്ട് 7 ഫാൽക്കൺ ഫിറ്റ്നസ് സെന്റർ അൽറയാൻ. ഏവർക്കും സ്വാഗതം.
9: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
10: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
9: അബു സിദ്രമോൾ, അൽഖോർ, വഴ്വ വില്ലേജ്, മത്തർകദീം. കോൾ 5500-4998.
11: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
12: യു ആർ ലിസണിംഗ് ടു
11: റേഡിയോ സുനോ 91.7 FM. കേട്ട്

Scoreboard, an exclusive sports roundup show. വെൽക്കം ബാക്ക്. സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചാണ്. രസകരമായിട്ടുള്ളൊരു കണക്കിലേക്ക് പോകാം. ബാലൻഡിയോർ പുരസ്കാരത്തിന് വേണ്ടിയിട്ട് ഒക്ടോബർ 26 ലോകം കാത്തിരിക്കുന്ന ഒരു ടൈമാണ്. വമ്പൻ പോരായിരിക്കും ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ട്. ഹാരി കെയ്ൻ ആയിരിക്കുമെന്ന് കൂടുതൽ റിവ്യൂകളിലൊക്കെ പറയുന്ന ഒരു ടൈമാണ്. പക്ഷേ ഞാൻ പോകുന്നത് ഈ ഒരു ടൈമിലെ ബാലൻഡിയോർ പുരസ്കാരത്തിലേക്കല്ല കേട്ടോ. ബാലൻഡിയോർ പുരസ്കാരങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ നോമിനേഷൻ കിട്ടിയിട്ടുള്ള ആ ഒരു ഷോർട്ട് ലിസ്റ്റ് 30 ഉൾപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ളത് ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ വല്ല ഐഡിയ ഉണ്ടോ? അതിനകത്ത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട കുറച്ച് പേരുകളുണ്ട്. ഞാൻ എന്തായാലും ഒരു ടോപ്പ് 6 പോവാണ്. ടോപ്പ് 6 എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം, 5-ഉം 6-ഉം ഒരാൾ ഒരേ നമ്പറിൽ വന്നിട്ടുണ്ട്, 2. സോ നമുക്ക് ഓരോ ആളുകളിലേക്ക് പോവാം. ബെൻസിമയാണ് 6 നിൽക്കുമ്പോൾ 12 അദ്ദേഹം നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി 5 നിൽക്കുന്നത് ജർമ്മനിയുടെ സ്വന്തം ഫ്രാൻസ് ബെക്കൻ ബവർ ആണ്. 12 തന്നെ അദ്ദേഹവും നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4 ഈ പറയുന്നോട്ട് 12 തന്നെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് നെതർലൻഡിന്റെ ജോഹാൻ ക്രൂയിഫ്. അങ്ങനെയാണെങ്കിൽ 3 13 നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പേരാണ് ഇറ്റലിയുടെ പൗലോ മൽഡിനി. 13 കേട്ടോ. 2 നമ്മൾ അതാ രണ്ട് ലെജൻസിലേക്ക് തന്നെയാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഒന്നും രണ്ടും ഇവർ രണ്ടുപേരും ആയിരിക്കും എന്ന് നിങ്ങളിൽ പലരും പ്രതീക്ഷിച്ചിട്ടില്ലേ? പല കാലഘട്ടങ്ങളിലെ പല ലെജൻസുകളിലൂടെ ഒക്കെ പോകുമ്പോൾ 2 ഇതാ ഈ തവണയും 2006 മുതൽ 20 ഇപ്പുറം 2026 നോമിനേഷൻ ലിസ്റ്റിലുള്ള അതേ പേര് തന്നെയാണ് അർജന്റീനയുടെ ഫുട്ബോൾ ലോകത്തിന്റെ ഇതിഹാസം സാക്ഷാൽ ലയണൽ മെസ്സി. 17 അദ്ദേഹത്തിന് ആ ഒരു നോമിനേഷൻ കിട്ടിയിട്ടുള്ളത്. 1 പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പോർച്ചുഗലിന്റെ ഫുട്ബോളിന്റെ മറ്റൊരു ഇതിഹാസം സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. 18 അദ്ദേഹത്തിന് നോമിനേഷൻ കിട്ടിയിട്ടുള്ളത്. നോമിനേഷൻ അല്ല അവാർഡിന് അംഗീകാരം, പക്ഷെ നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 18 റൊണാൾഡോയും 17 ലയണൽ മെസ്സിയും. സോ കഥകളും കാതങ്ങളും പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നോമിനേഷൻ ലിസ്റ്റുകളും ഇങ്ങനെ തുടരുകയാണ്. ഈ തവണ ആര് തൂക്കുമായിരിക്കും? ഈ തവണത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സാധ്യതകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓടി വന്നിട്ട് പറയാം. ഈ തവണ ഏറ്റവും കൂടുതൽ സാധ്യത നിലവിൽ ആർക്കാണ്? അവരിലൊരു ടോപ്പ് 5 ഉണ്ടെങ്കിൽ അവരുടെ ടോപ്പ് 5 ലിസ്റ്റ് ഞാൻ ഓടി വന്ന് പറയാം കേട്ടോ. കൂടെ ഞാൻ അച്ചുവാണ്. സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ലുലു മെഗാ ഡീൽസ് ഇതാ വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാ കാറ്റഗറികളിൽ നിന്നും കൂടുതൽ സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പണം ലാഭിക്കാനും മികച്ച ഓഫറുകൾ സ്വന്തമാക്കാനും വൻ അവസരം.
1: ഫ്രഷ് ഫുഡ്, ഗ്രോസറീസ്, ഡെയിലി എസെൻഷ്യൽസ് മുതൽ ഇലക്ട്രോണിക്സ്, ഫാഷൻ, ഹോം അപ്ലയൻസസ്, ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് മച്ച് മോർ.
0: മറക്കേണ്ട, ലുലു മെഗാ ഡീൽസ് ചുരുങ്ങിയ ദിവസങ്ങളിലേക്ക് മാത്രം.
1: മെഗാ സേവിംഗ്സ്, മെഗാ ചോയ്സ്, മെഗാ ഷോപ്പിംഗ്.
0: ഡോണ്ട് മിസ് ഇറ്റ്. വേഗമാകട്ടെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്തുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റ് സന്ദർശിക്കൂ. സേവ് ബിഗ്.
2: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
3: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
2: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
5: ടെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
4: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ടെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ
6: 7788-0304.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്കോർ ബോർഡ്, എൻ എക്സ്ക്ലൂസീവ് സ്പോർട്സ് റൗണ്ട് അപ്പ് ഷോ.
4: ഒക്ടോബർ 26th വാലന്റിയർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടുമാണ്. വാലന്റിയറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമായിരുന്നു. വെൽക്കം ബാക്ക് ദി സ്കോർ ബോർഡിന്റെ ടൈം. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തുന്ന സമയത്ത് ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഏതൊക്കെയാണ്? ഞാൻ എൻ്റെ ഇൻട്രസ്റ്റ് അനുസരിച്ചല്ല കേട്ടോ ഈ സാധ്യതകൾ പറയുന്നത്, പല അനലിസ്റ്റുകളും പറയുന്ന കണക്കുകൾ അനുസരിച്ചാണ് ഈ കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്കോർ ബോർഡിൽ കൃത്യമായിട്ട് എങ്ങനെയാണ് വാലന്റിയർ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കംപ്ലീറ്റ്ലി വോട്ടിംഗ് ആണ്. ഫിഫയുടെ റാങ്കിങ്ങിൽ ടോപ്പ് 100 റാങ്കിങ്ങിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ഫുട്ബോൾ ജേർണലിസ്റ്റുകൾക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. 30 അംഗങ്ങളുടെ ഷോർട്ട് ലിസ്റ്റ് ഓൾറെഡി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഈ ഒരു ഷോർട്ട് ലിസ്റ്റിന്റെ ബേസിൽ അവർക്ക് 1, 2, 3 തുടങ്ങി 10 സ്ഥാനക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യത്തെ സ്ഥാനക്കാർക്ക് 15 points, പിന്നീട് 12, 10, 8 അങ്ങനെ ഒരു പോയിന്റ് വീതം 10 പേർക്ക് കൊടുത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ കിട്ടുന്ന താരം ഏതാണോ ആ താരത്തിനായിരിക്കും ബാലൻഡിയർ പുരസ്കാരം നേടാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. സോ നിലവിലെ കണക്കുകൾ പ്രകാരവും പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലും വോട്ടിംഗിൽ മുൻപന്തിയിൽ എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യത പറയപ്പെടുന്നത്, സാധ്യത മാത്രമാണ് ഇത് വോട്ടിംഗ് ആയതുകൊണ്ട് തന്നെ, ഏത് സമയത്തും 30 ആര് മുന്നോട്ട് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഒന്നാം സ്ഥാനത്ത് നിലവിൽ കണക്കുകൾ പ്രകാരം ബയേൺ മ്യൂണിക്കിന്റെയും ഇംഗ്ലണ്ടിന്റെയും സൂപ്പർ ഡ്യൂപ്പർ താരം ഹാരി കെയ്നാണ് മുൻപന്തിയിൽ. 50% കൂടുതലാണ് പല വെബ്സൈറ്റുകളും ഹാരി കെയ്ന്റെ നിലവിലെ സാധ്യതകൾ പറയുന്നത്. രണ്ടാം സ്ഥാനത്ത് ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അതിനകത്ത് രണ്ട് ബാഴ്സലോണ വേഴ്സസ് റയൽ മാഡ്രിഡ് പോരാട്ടം നമുക്ക് വേണമെങ്കിൽ പറയാം, സ്പെയിൻ വേഴ്സസ് ഫ്രാൻസ് പോരാട്ടം എന്ന് പറയാം. കാരണം ഒരു രണ്ട് കിഡിലോസ്കി താരങ്ങളാണ്, കിലിയൻ എംബാപ്പയും അതുപോലെ തന്നെ ലാമിൻ യമാലും. യമാലിന്റെ പേര് പറയുമ്പോൾ തന്നെ ചിലർ പറയുന്നുണ്ട് യമാലിന്റെ ചാൻസ് ഉണ്ടോ? യെസ്, വലിയൊരു ഇമ്പാക്ട് ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു

വേൾഡ് കപ്പിൽ നടത്തിയത് യമാലിന് നല്ല സാധ്യതകളുണ്ട്. യമാലിന്റെ റീസെന്റ് ഇന്റർവ്യൂസുകളിലൊക്കെ യമാൽ തന്നെ കോൺഫിഡന്റ് ആയിട്ട് ഞാനത് നേടിയേക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. സോ രണ്ടുപേരും ആ ഒരു സാധ്യതയിൽ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ കിലിയൻ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു കിടിലൻ വേൾഡ് കപ്പ് റണ്ണ് കഴിയുന്നു. വേൾഡ് കപ്പിൽ ഒരുപാട് ചരിത്രം എഴുതി നിൽക്കുന്ന സമയമാണ്, ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ സമയമാണ്, വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് നേടിയിട്ടുള്ള ഒരു താരമാണെന്നൊക്കെ ഉള്ളത് അഡ്വാൻറ്റേജ് ആണ്. മറ്റൊന്ന് റോഡ്രി ആണ്, ഈ ഒരു വേൾഡ് കപ്പിൽ ഗോൾഡൻ ബോൾ നേടിയിട്ടുള്ള ഒരു താരം. റോഡ്രിക്കും നല്ല രീതിയിൽ സാധ്യതകൾ കാണപ്പെടുമ്പോൾ ലയണൽ മെസ്സിയുടെ പേര് നമുക്ക് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് പറ്റില്ല. 2006 നോമിനേഷൻ നേടിയ താരം 2026 നോമിനേഷൻ തേടി ഇങ്ങനെ തലയുയർത്തി പിടിച്ച് നിൽക്കുമ്പോഴേ മെസ്സിയും തൂക്കിയേക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സാധ്യതകളില്ല എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്കതും നിലവിൽ വോട്ടിംഗ് രീതി ആയതുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. നിലവിലെ ആ ഒരു ടോപ്പ് 5 ലിസ്റ്റ് ഇങ്ങനെയാണ് അപ്ഡേറ്റഡ് ആകുന്നത്. ഇതിൽ ചില പേരുകൾ മുൻപോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് കംപ്ലീറ്റ്ലി മാറിമറിയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും ഇതേ കാര്യം തന്നെ ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ മനസ്സിൽ ബാലറ്റ് യോർ നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത ആരുടെ പേരിലാണ്? ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ. കൂടെ ഞാൻ അച്ചു ആണ്. ഇത് റേഡിയോ സിനോയിൽ സ്കോർ ബോർഡിന്റെ ടൈം കേട്ടു.

0: ചില സുഗന്ധ
1: പുണ്യവചനങ്ങളിലൂടെ കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
2: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി, എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: In association with Nesto Hypermarket, now open at Old Passport Office.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ദസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ. ദസോറ പായസം ഖത്തറിനൊപ്പം വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.
0: All hits, all day. This is Radio Sunil 90.

0: Scoreboard, an exclusive sports roundup show.
1: വെൽക്കം ബാക്ക്. ഇത് സ്കോർ ബോർഡിന്റെ ടൈമാണ്. കൂടെ ഞാൻ അച്ചുവാണ്. ഗെയിംസിന് വേണ്ടിയിട്ട്, ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ട് ലോകം ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഏഷ്യൻ രാജ്യങ്ങൾ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വമ്പൻ പോരാട്ടങ്ങളും വമ്പൻ പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് നമ്മൾ ഓരോരുത്തരും കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, നമ്മളുടെ ഓരോ അത്ലറ്റുകൾ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഒരുപാട് രാജ്യങ്ങളുടെ കൂടെ ആ ഒരു സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. പ്രവാസികൾക്ക്, നമ്മുടെ ഇന്ത്യകളുടെ ഉണ്ട്, അതുപോലെ ബഹ്റൈൻ, സൗദി, ഖത്തറൊക്കെ ആവേശത്തോടുകൂടി കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വമ്പൻ പ്രകടനങ്ങൾ അവർ കാഴ്ചവെക്കട്ടെ എന്ന് ഇങ്ങനെ ആശംസിക്കുമ്പോൾ, ദാ ഒരു ഗെയിംസ് വില്ലേജിൽ നിന്ന് രസകരമായിട്ടുള്ള ഒരു കാഴ്ചയിലേക്ക് ഒന്ന് പോയാലോ. ഗെയിംസ് വില്ലേജ് ആയിട്ട് ഒരു ആഡംബര കപ്പൽ മാറിയിരിക്കുകയാണ്. 1500 മുറികളാണ്, 4000 പേർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റും. 22 ദിവസത്തെ വാടക എന്ന് പറയുന്നത് 280 കോടി രൂപയാണ്. പസഫിക് സമുദ്രത്തിലെ അലയോലികൾക്കിടയിലൂടെ ആഡംബര കപ്പലായിട്ടുള്ള കോസ്റ്റാ സെറീനെ ഒഴുകി ഒഴുകി നാഗോയ തുറമുഖത്ത് വന്ന് നങ്കൂരം ഇട്ടു. ഒരു ജലകന്യകയെ പോലെ അതിസുന്ദരിയായിട്ട് ആ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ ഓടിക്കൂടിയിട്ടുണ്ടാവും. എന്തായാലും ഏഷ്യൻ ഗെയിംസിനെത്തുന്ന അത്ലറ്റുകളെയും ഒഫീഷ്യലുകളെയും താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഗെയിംസ് സംഘാടക സമിതി ഇറ്റാലിയൻ ആഡംബര കപ്പലായിട്ടുള്ള കോസ്റ്റാ സെറീന വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. 6 ഒക്ടോബർ വരെയുള്ള 22 ദിവസത്തേക്ക് ഏകദേശം 280 കോടി രൂപയ്ക്കാണ് കപ്പൽ വാടകയ്ക്ക് എടുത്തേക്കുന്നത്. ഭീമമായ തുക ചെലവാക്കി ഗെയിംസ് വില്ലേജ് നിർമ്മിക്കുന്നതിന് പകരമാണ് ആഡംബര കപ്പലിൽ താമസം ഒരുക്കിയ ഒരു പുതിയ മാതൃക കൂടി ഏഷ്യൻ ഗെയിംസിൽ ആദ്യമായിട്ട് ഒരുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്തായാലും നഗോയ തുറമുഖത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കിൻചോപ്പീർ ഇന്റർനാഷണൽ മറൈൻ ടെർമിനലിലാണ് കോസ്റ്റാ സെറീന നങ്കൂരം ഇട്ടിട്ടുള്ളത്. ഒരുപാട് താരങ്ങൾ ഇന്ന് അവിടെ നിന്നായിരിക്കും ഗെയിംസിന്റെ ആവേശത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്തായാലും ഗംഭീരമാകട്ടെ, ഏഷ്യൻ ഗെയിംസിന് എല്ലാവിധ ആശംസകളും. നമ്മളുടെ താരങ്ങളൊക്കെ തകർക്കട്ടെ, അവരുടെ പ്രകടനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടെ ഞാൻ അച്ചുവാണ്. ദി സ്കോർ ബോർഡിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബാഴ്വ വില്ലേജ്, മത്തർ കദീം. കോൾ 5500498.
3: റേഡിയോ സുനോ 91.7 FM.

0: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: You are listening to Radio Suno 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: Hilal Luluvinis Abiba, the Scholars International School in Day, Puthiya Campus, Pravartanam Aarambichirikkunnu. 14 Varshathe Vishwasathode, CBSE Indian Curriculum, Grade 1 Muthal 7 Vare, Morning Batch Admission, Purogamikkunnu. Walk-in Spot Admission, Labhyamaanu. Koodutal Vivarangalkku, Vilikku 3020-2525.
2: ഓണസദ്യ റെഡിയാണ്. പായസം എവിടുന്ന?
3: ഡെസോറ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
2: പാലട അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറ പായസം ഖത്തറിനൊപ്പം. വക്ര സൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: Scoreboard, an exclusive sports roundup show.
1: കണ്ട് കൊതി തീർന്നിട്ടില്ല. ആ ഇടംകാലിന്റെ മാന്ത്രികത കാണാൻ വേണ്ടി ടിനിയും ഉറക്കമൊഴിച്ച് കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് ആരാധകരുണ്ടാവും. വെൽക്കം ബാക്ക്. ദി സ്കോർ ബോർഡിന്റെ ടൈമാണ്. സ്പോർട്സ് ലോകത്തോടുള്ള യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച, പ്രത്യേകിച്ച് ഫുട്ബോൾ ഫാൻസിനെ, ലയണൽ മെസ്സി ഫാൻസിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും അർജന്റീന ജേഴ്സിയിൽ ഇനി കളിക്കാൻ മെസ്സി ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപനം. അയ്യോ, ഇനിയൊരു വേൾഡ് കപ്പിൽ മെസ്സി ഇല്ലേ? വേൾഡ് കപ്പിലും ഇനിയും ഒരുപാട് റെക്കോർഡുകൾ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലേ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. 39 വയസ്സിൽ ഒരു വേൾഡ് കപ്പ് കളിക്കുമ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ സാധ്യതകൾ വളരെ കുറവായിരുന്നു. പക്ഷെ ഫൈനൽ വരെ എത്തി നിന്ന ഒരു പോരാട്ടം അവസാനിക്കുമ്പോൾ അർജന്റീന ജേഴ്സിയിൽ നിന്ന് മെസ്സിയുടെ ഒരു റിട്ടയർമെന്റ് പെട്ടെന്നുള്ളൊരു പ്രഖ്യാപനം പോലായിരുന്നു. ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഇതാണോ മെസ്സിന്റെ അവസാനത്തെ മത്സരമായി മാറിയത്, ഇതായിരുന്നു മെസ്സിന്റെ അവസാനത്തെ ഗോളായി മാറിയത്, ഒരു റിട്ടയർമെന്റ് മാച്ചെങ്കിലും വേണമെന്ന് ആരാധകർ വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ആ ഒരു ആഗ്രഹത്തിനോടൊപ്പം തന്നെ അർജന്റീനൻ ടീമും ഇങ്ങനെ ഹൃദയം കൊണ്ട് കാത്തിരിക്കുകയാണ്. 6 October ബ്രൂണസ് ഐറസിലെ മോന്യുമെന്റൽ സ്റ്റേഡിയത്തിൽ അങ്ങനെ മെസ്സി അദ്ദേഹത്തിന്റെ അവസാന സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ട് കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുമാണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച അദ്ദേഹത്തെ സംബന്ധിച്ച് അർഹമായിട്ടുള്ള ഒരു യാത്രയെഴുപ്പ് നൽകിക്കൊണ്ടായിരിക്കും 6 October മത്സരം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ തയ്യാറെടുക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു യാത്രയെഴുപ്പ് മത്സരമായിരിക്കും ഈ ഒരു ദിവസം കാണാൻ വേണ്ടിയിട്ട് വന്നത്. എല്ലാ അർജന്റീനൻ ആരാധകർക്കും ഒരു വലിയ വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. ലോകത്തിന് ഫുട്ബോൾ വിരുന്നൊരുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് മെസ്സി സംഘം. എന്തായാലും ഗംഭീരമാകട്ടെ, തകർക്കട്ടെ, മനസ്സ് നിറയ്ക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ സ്കോർ ബോർഡിന്റെ ടൈം കഴിഞ്ഞ് ഞാനങ്ങോട്ട് ഷോ ഇന്റർവ്യൂ നിങ്ങളുടെ ടാറ്റ ബൈബി പറയാൻ വേണ്ടിയിട്ട് പോവാണ്. നെക്സ്റ്റ് വീക്കെൻഡിൽ വീണ്ടും സ്പോർട്സ് ലോകത്തെ നല്ല ഉഗ്രൻ വിശേഷങ്ങളുമായിട്ട് ഓടിയെത്താം. നെക്സ്റ്റ് ആഴ്ച വരുന്ന സമയത്ത് ഏഷ്യൻ ഗെയിംസിന്റെ ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ടൈമായിരിക്കും. അന്ന് അഭിമാനകരമായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നൊക്കെ ആഗ്രഹങ്ങളോടുകൂടി കൂടെ ഞാൻ അച്ചു ആയിരുന്നേ സ്കോർ ബോർഡിൽ. ടാറ്റ.

0: റേഡിയോ സിനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
0: കേട്ട് കേട്ട് കൂട്ടുകൂടാം
2: റേഡിയോ സിനോ.
3: സ്മാർട്ട് ടോക്ക്
4: brought to you by
5: Lulu hypermarkets, supermarkets and department stores where the world comes to shop.
6: Just feel like you're
7: association with Malabar Gold and Diamonds in the Pudhiya showroom ippol Abuhamur Safari Mallilum ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam Malabar Gold and Diamonds Safari Mallil ninnu maatram.
8: മാറുന്ന ജീവിതശൈലി, ഭക്ഷണ ശീലങ്ങൾ, ഇതൊക്കെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണല്ലേ. എല്ലാവർക്കും സ്വാഗതം സ്മാർട്ട് ടോക്കിലേക്ക്. സ്മാർട്ട് ടോക്കിൽ ഞാൻ നിസ നിങ്ങളുടെ കൂടെ എത്തുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, വളരെ വളരെ സ്പെഷ്യലായ ഒരു അതിഥിയാണ് ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. നിങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാകും മൈ ഷുഗർ ക്ലിനിക് എന്ന് പറയുന്ന ആ ഒരു പേജിന്റെ വീഡിയോസും, അല്ലെങ്കിൽ ആ പേജിൽ വരുന്ന മാജിക് പ്ലേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടുപോയിട്ടുണ്ടാകും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന മൈ ഷുഗർ ക്ലിനിക്കിൽ നിന്നും ഡോക്ടർ ഷംനാദ് ആണ് ഇന്ന് നമ്മളുടെ കൂടെ എത്തുന്നത് സ്മാർട്ട് ടോക്കിൽ. ഡോക്ടർ സ്വാഗതം.
9: ഹായ്, ഞാൻ ഡോക്ടർ ഷംനാദ്, ബിലീവേഴ്സ് ഹോസ്പിറ്റലിന്റെ നെഫ്രോളജിസ്റ്റ് ആണ്, അതുപോലെ മൈ ഷുഗർ ക്ലിനിക്കിന്റെ കോഫൗണ്ടർ ആണ്.
8: മൈ ഷുഗർ ക്ലിനിക്, ഇത് കണ്ടപ്പോ തന്നെ നമ്മളൊക്കെ ശ്രദ്ധിച്ചത് എന്താണ് ഇതിന്റെ പിന്നിൽ, എന്താണ് സ്റ്റോറി എന്നൊക്കെ നമ്മൾ ഒന്ന് അന്വേഷിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഡോക്ടർ, മൈ ഷുഗർ ക്ലിനിക് എന്നുള്ള പേജും, അല്ലെങ്കിൽ ഇത് എന്താണ് ശരിക്കും?
9: ശരിക്കും പറഞ്ഞാല് ഞങ്ങള് രണ്ട് നെഫ്രോളജിസ്റ്റുകൾ, കിഡ്നി രോഗ വിദഗ്ധരാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്, ഡോക്ടർ അരുണും ഡോക്ടർ ശങ്കരും. അപ്പൊ ഇതില് ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടില് കിഡ്നി രോഗികൾ കൂടുന്നു, ഡയാലിസിസ് പേഷ്യൻസ് കൂടുന്നു, ഡയാലിസിസ് സെന്റേഴ്സ് കൂടുന്നു. നമ്മള് അതൊരു അതിങ്ങനെ നോക്കി കണ്ട് നിൽക്കാതെ അതിനൊരു അതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഞങ്ങൾ ചിന്തിച്ചു. കാരണം ഞങ്ങൾ നോക്കിയപ്പം ഒരു ഡയാലിസിസ് യൂണിറ്റിൽ ഡയാലിസിസിന് വിധേയരാകുന്ന 70% ആൾക്കാരും പ്രമേഹം എന്ന് പറയുന്ന അസുഖമാണ് അവരെ കിഡ്നി രോഗിയാക്കിയത്, മനസ്സിലാകുന്നുണ്ട്. അപ്പം പ്രമേഹത്തെ വന്നിട്ട് ചികിത്സിക്കുന്നതിന്, അല്ലെങ്കിൽ കിഡ്നി അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നമ്മൾ അത് വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാം, എങ്ങനെ പ്രതിരോധിക്കാം. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയപ്പോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ ഡയാലിസിസ് പേഷ്യൻസിന്റെ നമ്പർ കൂടുന്നു. രണ്ടാമത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലെ വളരെ ചെറുപ്പക്കാർക്ക് പ്രമേഹം വന്നു തുടങ്ങി. പണ്ടൊക്കെ വളരെ 50 വയസ്സിന് ശേഷം 60 വയസ്സിന് ശേഷം വന്ന പ്രമേഹം ഇന്ന് 30 ഈവൻ +2 വിദ്യാർത്ഥികളിൽ വരെ

0: ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മൾ കണ്ടുപിടിച്ചു തുടങ്ങി. അപ്പൊ ഇതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും. കാരണം ഒരു 15-20 വർഷം ഡയബറ്റീസ് കഴിയുമ്പോൾ അത് അനിയന്ത്രിതമാണെങ്കിൽ അതെല്ലാം കിഡ്നി രോഗമായിട്ട് മാറും. അപ്പൊ ഡയാലിസിസ് രോഗികളുടെ ഇപ്പോഴത്തെ ഒരു ആവറേജ് ഏജ് 55-60 വയസ്സാണെങ്കിൽ മുതൽ 40-45 വയസ്സിലേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി വരും തലമുറയ്ക്ക് ചിലപ്പം 35 വയസ്സിലൊക്കെ തന്നെ ഇത് നിയന്ത്രിച്ചില്ലെങ്കിൽ ഡയാലിസിസ് രോഗികളായിട്ട് മാറുന്ന അവസ്ഥ വരും. അപ്പൊ അതാണ് ഞങ്ങള് മൈ ഷുഗർ ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് പേഷ്യന്റ് അവയർനെസ്സും അതുപോലെ ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും നമ്മൾ വലിയ വലിയ ആശുപത്രികൾ, കെട്ടിടങ്ങള്, മരുന്നുകള് അതൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്, ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുന്നത്. പക്ഷെ ഈ മോഡേൺ മെഡിസിനില് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അത് തന്നെയാണ് മൈ ഷുഗർ ക്ലിനിക്കിന്റെ ഒരർത്ഥവാക്യം. ഞങ്ങള് എങ്ങനെ നമുക്കിതിനെ പ്രിവെന്റ് ചെയ്യാം, അതിന് കാരണമാകുന്ന കാര്യങ്ങൾ അഡ്രസ് ചെയ്യുക. അതിന് ഏറ്റവും വലിയ കാര്യമാണ് ലൈഫ് സ്റ്റൈൽ, നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, പൊണ്ണത്തടി, അമിതമായിട്ടുള്ള ഭക്ഷണം, സ്ലീപ്പ് ഇല്ലായ്മ, സ്ട്രെസ് കൂടിയത്, ഇതെല്ലാമാണ് നമ്മളെ രോഗികളാക്കുന്നത്. അപ്പം ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ ശരിക്കും അവയർനെസ്സോടുകൂടി അവരെ നമ്മള് ജനങ്ങളെ സമീപിച്ചു കഴിഞ്ഞാല് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെന്നും, നമ്മൾ ഈ പറയുന്ന ഈ ഡയാലിസിസ് പേഷ്യൻസിന്റെ നമുക്ക് സത്യത്തിൽ ഈ രീതിയിൽ പ്രവർത്തിച്ചാൽ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഇങ്ങനെ മൈ ഷുഗർ ക്ലിനിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജും ഒരു ക്ലിനിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ ക്ലിനിക്കിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു മരുന്നും നമ്മളിവിടെ വിൽക്കുന്നില്ല. ഒരു ലാബ് ചെക്ക് ചെയ്യാൻ ഐ മീൻ അങ്ങനെ ഒരു സർവീസസ് എന്ന് പറഞ്ഞാൽ ഡയറ്റീഷ്യൻ സർവീസസ് ആണ് ഞങ്ങൾ കൊടുക്കുന്നത്. നമ്മള് ഭയങ്കര ഡിഗ്രികളൊക്കെ മേടിക്കും, MBA MBBS അങ്ങനെ പല പല ഡിഗ്രികളുണ്ട്. പക്ഷെ എങ്ങനെ കഴിക്കണം, എന്ത് കഴിക്കണം എന്ന് അറിയാത്തവരാണ് നമ്മളുടെ ഭൂരിപക്ഷം ആൾക്കാർ. അത് തന്നെയാണ് നമ്മൾ അസുഖത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഭക്ഷണം ശരിയാക്കി, വ്യായാമം നമ്മളെ സ്ഥിരമാക്കി, നല്ലൊരു ജീവിതശൈലിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് നമ്മൾ ഈ പറയുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിനെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റും. അത് തന്നെയാണ് സത്യത്തിൽ ഈ മൈ ഷുഗർ ക്ലിനിക് എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ അവയർനെസ് പ്രോഗ്രാംസും അതുപോലെ ഈ സോഷ്യൽ കണക്ട് പ്രോഗ്രാംസും അതുപോലെ ഈ ക്ലിനിക് എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡയറ്റീഷ്യൻ സർവീസസ് ആണ്, ഡോക്ടേഴ്സ് മോണിറ്റേർഡ് ആയിട്ടുള്ള ഡയറ്റീഷ്യൻ സർവീസ്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ മൈ ഷുഗർ ക്ലിനിക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഒരു തുടക്കവും മോട്ടിവേഷനും. അത് ഞങ്ങളിങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നു.
1: എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് മൈ ഷുഗർ ക്ലിനിക്? ഇത് ആരുടെ സജഷൻ ആയിരുന്നു? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണോ?
0: ഇത് ഡോക്ടർ അരുണിന്റെ സജഷൻ ആണ്, മൈ ഷുഗർ ക്ലിനിക് എന്ന് പറഞ്ഞാല് നമുക്ക് പഞ്ചസാരയ്ക്ക് വേണ്ടി ഒരു ക്ലിനിക് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ആൾക്കാർക്ക് ക്യാച്ച് ചെയ്യണം. അത് നമ്മളൊരു പേടിപ്പെടുത്തുന്നതല്ല. നമ്മളിപ്പം പ്രമേഹം എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ പേടിപ്പിക്കലാണല്ലോ. പക്ഷെ ഇത് നമുക്കത് നമ്മളുടെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു അസുഖത്തെ വളരെ ഫെമിലിയർ ആയിട്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു വാക്ക് തന്നെ ഉപയോഗിച്ച് അവരെ ആകർഷിക്കാനും നമ്മൾക്ക് പ്രിവെന്റ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു സംഭവമാണ് മൈ എന്റെ പഞ്ചസാര ക്ലിനിക് എന്നാണ്
1: മലയാളത്തിലാക്കുന്ന
0: രീതി തന്നെയാണ്, മലയാളത്തിൽ അർത്ഥമാക്കുന്ന രീതി തന്നെയാണ് ഈ പേര്
1: രൂപീകരിച്ചിരിക്കുന്നത്.
0: ഞങ്ങൾ പറയുന്നത് മുഴുവൻ പഞ്ചസാരയെ കുറിച്ചാണ്. പഞ്ചസാരയുടെ പലതരം ഉറവിടങ്ങളെ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് മൈ ഷുഗർ ക്ലിനിക്.
1: ഓക്കെ, മൈ ഷുഗർ ക്ലിനിക്കിന്റെ വീഡിയോസ് ഞാൻ തുടർച്ചയായിട്ട് കാണുന്ന ഒരാളാ. ഈ കാണുന്ന സമയത്ത് ഈ പ്ലേറ്റ് കാണുമ്പോ, ഈ മാജിക് പ്ലേറ്റ് കാണുമ്പോ ഞാനും വിചാരിക്കും ഇത് എനിക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ എന്ന് എപ്പോഴും വിചാരിക്കാറുണ്ട്. ഈ മാജിക് പ്ലേറ്റിനെ കുറിച്ച് നമ്മൾക്കൊന്ന് പരിചയപ്പെടുത്താൻ.
0: തീർച്ചയായിട്ടും, എനിക്ക് ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പലരും നമ്മളെ ദുബായിൽ നിന്നും കുവൈറ്റിൽ നിന്നും ഒക്കെ വിളിക്കുമ്പോൾ ഞാൻ അവരടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ അടുത്ത് പ്രമേഹമൊക്കെ ആയിട്ട് നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോ, അപ്പൊ നിങ്ങൾ കുവൈറ്റിൽ എത്തിയപ്പോ അല്ലെങ്കിൽ ഖത്തറിൽ എത്തിയപ്പോ നിങ്ങളുടെ വെയിറ്റ് എത്രയായിരുന്നു? പലർക്കും 10-25 കിലോയാണ് ഈ പ്രവാസ ജീവിതം കൊണ്ട് കൂടുന്നത്. അപ്പൊ നമുക്ക് അതിനകത്തൊരു മാജിക് പ്ലേറ്റ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാല് ഒരു ഒറ്റമൂലിയാണ് ഈ അസുഖങ്ങളെ പ്രതിരോധിക്കാൻ. നമുക്ക് വളരെ നിസ്സാരമാണ്, നമ്മളുടെ ഒരു പ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാല് അതിനെ പകുതിയായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. അതിന്റെ പകുതി ഭാഗം പച്ചക്കറികളും ഫ്രൂട്ട്സും, അതിനകത്ത് വെജീസ് എന്നാണ്, ഗ്രീൻ വെജിറ്റബിൾസ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ ഒരു പ്ലേറ്റിന്റെ 50% വെജിറ്റബിൾസും മിനിമൽ ഫ്രൂട്ട്സും ആയിരിക്കണം. അത് ബാക്കിയുള്ള 50% നമ്മൾ വീണ്ടും രണ്ടായിട്ട് ഭാഗിക്കണം. അതിന്റെ ഒരു ഭാഗമാണ് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാല് ധാന്യങ്ങളാണ്, ഏതെങ്കിലും നമുക്കിപ്പോ അരിയാണെങ്കിലും ഗോതമ്പാണെങ്കിലും ആട്ടയാണെങ്കിലും മൈദ ആണെങ്കിലും എല്ലാം റാഗി ആണെങ്കിലും ഒക്കെ എന്താണ്, സിറിയൽസ് ആണ്, കാർബോഹൈഡ്രേറ്റിന്റെ സോഴ്സ് ആണ്. അതിന്റെ ബാക്കി 25% നമ്മൾ എന്തായാലും പ്രോട്ടീൻ ആയിട്ട് എടുക്കണം. അപ്പൊ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മാജിക് പ്ലേറ്റ് ആക്കണമെങ്കിൽ, നിങ്ങളിപ്പോ ഇഡലിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ രണ്ട് ഇഡലി അല്ലെങ്കിൽ ഒരു രണ്ടര ഇഡലി, അപ്പൊ നിങ്ങൾ പറയും ഭയങ്കരമായിട്ട് വിശപ്പ് എങ്ങനെ കഴിക്കും അല്ലെ, പക്ഷെ ആ രണ്ടര ഇഡലി ആ പ്ലേറ്റിന്റെ 25% കവർ ചെയ്യുക, ബാക്കി 25% നിങ്ങൾക്ക് ഒരു കടലക്കറി എടുക്കാം അല്ലെങ്കിൽ രണ്ട് മുട്ട പുഴുങ്ങിയത് വെക്കാം, പിന്നെ നമുക്കൊരു സാമ്പാറും വെക്കാം, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ വെജീസ് നമുക്ക് സാമ്പാറിൽ നിന്ന് വെജീസ് കിട്ടി, നമുക്ക് മുട്ടയിൽ നിന്ന് പ്രോട്ടീൻ കിട്ടി, ഇനി ആ ഇഡലിയിൽ നിന്ന് നമുക്ക് സിറിയൽസ് കിട്ടി, കാർബോഹൈഡ്രേറ്റ് കിട്ടി. ഇത് തന്നെയാണ് ഒരു മാജിക് പ്ലേറ്റിന്റെ കൺസെപ്റ്റ്. ഒരു പ്ലേറ്റിൽ 4 ഘടകങ്ങൾ എന്തായിട്ടും വേണം. എന്താണ്? സിറിയൽസ് അഥവാ കാർബോഹൈഡ്രേറ്റ് വേണം, അത് 25%. പ്രോട്ടീൻ, അത് നമുക്ക് ഇറച്ചി, മീൻ, മുട്ട, പയർ, കടല, സോയാബീൻ, എല്ലാ എന്തുമാകാം, അത് 25% വേണം. ബാക്കി 50% എന്തായിരിക്കണം? വെജീസ് ആയിരിക്കണം. ഈ പിന്നെ നമുക്ക് ഫ്രൂട്ട്സിന്റെ ഘടകങ്ങളും കൂടെ ആ പ്ലേറ്റിൽ വേണം. ഇനി ഇപ്പൊ ഉച്ചയ്ക്ക് ഒരു ഊണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 25% ഞാൻ പറയുന്ന വേവിച്ചേച്ച പഞ്ചസാര, അതാണ് നമ്മുടെ അരി എന്ന് പറയുന്നത്. അത് നമ്മൾ ചോറ് തന്നെ കഴിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പലരും നമ്മൾ ചോറൊന്നും കഴിക്കാതെ എന്തോ വിഷമിച്ച് പല പല സാധനങ്ങളൊക്കെ കഴിച്ചു പോകും. എന്തിനൊന്നും ആവശ്യമില്ല, നമുക്ക് സാധാ ചോറ് തന്നെ കഴിക്കാം. പക്ഷെ അളവ് 25% ആക്കണം ആ പ്ലേറ്റിന്റെ. ഈ 25%, ഒരു ക്വാർട്ടർ നമ്മൾ ചോറ് എടുക്കുക, ബാക്കിയുള്ള ക്വാർട്ടർ ഇപ്പൊ ഫിഷ് കറി ആണെങ്കിൽ കറി വെച്ച ഫിഷ് നമുക്ക് കഴിക്കാം, കറി വെച്ച ചിക്കൻ കഴിക്കാം, അല്ലെങ്കിൽ പയർ പുഴുങ്ങിയത് നമുക്ക് വെജിറ്റേറിയൻസ് ആണെങ്കിൽ പയറോ കടല അങ്ങനെ പുഴുങ്ങിയത് എടുക്കാം. ബാക്കി ഈ 50% ഒരു കുക്ക്ഡ് വെജിറ്റബിൾ, കുക്ക്ഡ് വെജിറ്റബിൾസ് പറഞ്ഞാൽ നമുക്കിപ്പം പയർ തോരന് അല്ലെങ്കിൽ ബീൻസ് തോരന്, അല്ലെങ്കിൽ നമുക്കൊരു മെഴുക്ക് വരട്ടി, അല്ലെങ്കിൽ നമുക്കൊരു അവിയല്, ബാക്കി 25% സാലഡ് എടുക്കാം. അപ്പൊ നമ്മൾ ഈ കുക്ക് ചെയ്ത വെജീസ് നമ്മൾ 50% കഴിക്കുമ്പോ ഒരു അപകടമുണ്ട്. മെഴുക്ക് വരട്ടി എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ വിചാരിക്കും അത് വെജിയാണ്, പക്ഷെ ഭയങ്കരമായിട്ട് എണ്ണയിട്ട് കറുത്ത് ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള വെജീസ് ആയിരിക്കും, അതിൽ നിന്ന് ഒത്തിരി എണ്ണയൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് റൈസ് വേണം, നമുക്ക് ഫിഷോ ചിക്കനോ പയറോ കടലയോ ആയിട്ട് പ്രോട്ടീൻ വേണം, പിന്നെ 25% നമുക്ക് കുക്ക്ഡ് വെജിറ്റബിൾസ് വേണം, അത് നമ്മുടെ ബീൻസ് തോരനാകാം, മെഴുക്ക് വരട്ടിയാകാം, അല്ലെങ്കിൽ നമുക്ക് അവിയലാകാം, ബാക്കി 25% ഗ്രീൻ സാലഡും ആകാം. അപ്പൊ നമുക്കൊരു ഹെൽത്തി ഊണ് നമുക്ക് മാജിക് പ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനിയിപ്പോ രാത്രിയിലൊക്കെയാണ്, നിങ്ങൾ അറേബ്യൻ നാടുകളിലാണ്, ഒത്തിരി അറബിക് ഡിഷസ് ഒക്കെ ഉള്ള സാധനമാണ്. രാത്രി ഒരു ഡിന്നർ നിങ്ങൾക്ക് ഒരു കഫ്സ കഴിക്കാം അല്ലെങ്കിൽ ഒരു മന്തി കഴിക്കാം, പക്ഷെ അവിടെയും ഈ പ്രപ്പോർഷൻ. മന്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണേലും അവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ റൈസാണ്. റൈസിന്റെ പോർഷൻ ഇതുപോലെ കുറച്ച് 25% കുറച്ചിട്ട് പ്രോട്ടീൻ നമുക്ക് ചിക്കൻ ആണെങ്കിലും ചിക്കൻ അൽഫാമോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, ബാക്കിയുള്ള 50% സാലഡ്സിലേക്ക് മാറ്റുക. അപ്പൊ ഈവൻ മന്തി പോലും നമുക്ക് മാജിക് പ്ലേറ്റ് ആക്കാം. പിന്നെ നിങ്ങൾ കൂടെ കഴിക്കുന്ന മയണൈസ്, അത് ഭയങ്കര അപകടമാണ്, അത് ഒഴിവാക്കണം. സാധാരണ പച്ചവെള്ളം കുടിച്ച് തന്നെ പയറ് നിറയ്ക്കുക. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാല് ഈ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ടുള്ള ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ. അതിനെയാണ് ഞങ്ങൾ മാജിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ മാജിക് പ്ലേറ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് പിന്നെ എക്സസൈസ്, നമ്മൾ രാവിലെ ദിവസം 30 മിനിറ്റ് ആണ് നമുക്ക് എക്സസൈസ് എന്ന് പറയുന്നത്. 30 മിനിറ്റ്സ് എ ഡേ, അറ്റ്ലീസ്റ്റ് 5 ഡേയ്സ് എ വീക്ക്. ഭയങ്കര എക്സസൈസ് ഒന്നും വേണ്ട, ബ്രിസ്ക് ആയിട്ട് വാക്ക് ചെയ്താൽ മതി. എല്ലാരും ജിമ്മിൽ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കും, പല പല പല വലിയ പ്ലാനുകൾ ചെയ്യും, അവസാനം ഒന്നും ചെയ്യാതെ കിടന്നുറങ്ങും. അതിനെക്കാട്ടി നല്ലതാണ് നാളെ തന്നെ എന്നെ കേൾക്കുന്ന ഒരു നാളെ തന്നെ രാവിലെ ഒരു 30 മിനിറ്റ് നിങ്ങളുടെ വീട്ടിന്റെ ഫ്രണ്ടില്, എന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഇടനാഴിയില് ഒരു 30 മിനിറ്റ് സ്പീഡിൽ നടക്കുക. രാത്രിയിലത്തെ ഡിന്നർ ഈ പറഞ്ഞ പോലെ മാജിക് പ്ലേറ്റ് ആയിട്ട് കുറച്ച് നേരത്തെ ആക്കുക. പിന്നെ നമുക്ക് എക്സസ് കാലറീസ്, സ്വീറ്റ്സ്, ഡീപ് ഫ്രൈഡ്, പ്രോസസ്ഡ് ഫുഡ്, അതെല്ലാം നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാല് നമ്മളുടെ ഈ പ്രവാസികളുടെ ആരോഗ്യം നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും, വീണ്ടെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു വരുമ്പോ കുറെ സമ്പാദ്യം ഉണ്ടായിരിക്കും, പക്ഷെ അതൊന്നും ആസ്വദിക്കാനായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവത്തില്ല എന്നുള്ള ഒരു വിഷമിക്കുന്ന കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
1: ആരോഗ്യ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർ ഷംനാദ് ആണ് നമ്മളുടെ അടുത്ത് ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മൈ ഷുഗർ ക്ലിനിക്കിൽ നിന്നും. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി അദ്ദേഹം നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം സ്മാർട്ട് ടോക്ക്.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery.
1: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
2: ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂഡ്, മദ്ഗൂത്ത്. ഹിലാൽ ലുലുവിന് സമീപം ദി സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വർഷത്തെ വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020-2525.
3: Hi, this is Arya.
4: You are listening to
3: Radio Suno.
0: Smart Talk.
5: Brought to you by
6: Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
7: Just feel like you're
1: association with Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സഫാരി മോളിൽ നിന്ന് മാത്രം.
8: സ്മാർട്ട് ടോക്ക് ഇന്ന് ആരോഗ്യത്തിന്റെയും നല്ല ഭക്ഷണത്തിന്റെയും വഴിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളത് മൈ ഷുഗർ ക്ലിനിക് എന്ന സോഷ്യൽ മീഡിയ പേജിൽ നിന്നും ഡോക്ടർ ഷംനാദാണ്. ഡോക്ടറുടെ ഈ വീഡിയോസിന് കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം നൽകുന്നുണ്ട്. ആളുകളൊക്കെ അവരുടെ പ്ലേറ്റ് ഈ പറഞ്ഞ പോലെ ഒരു മാജിക് പ്ലേറ്റ് ആക്കി മാറ്റുന്നു, വ്യത്യാസങ്ങൾ വരുത്തുന്നു, അത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എത്രമാത്രം വലുതാണ്?
9: ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഞാനാണെങ്കിലും ഡോക്ടർ അരുണാണെങ്കിലും ഒരു തരത്തിലുള്ള പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല. നമ്മുടെയൊക്കെ ഒരു പ്രൈവസിയും ആ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു തരം പ്രകൃതമുള്ളവർ തന്നെയാണ്. പക്ഷെ ഇതില് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാല് ഞങ്ങളെ കാണാത്തവര്, നേരിട്ട് സംസാരിക്കാത്തവര് ഇതിൽ നിന്നും വെയിറ്റ് കുറച്ചവരുണ്ട്, അവരുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കിയിട്ടുള്ളവര്, മരുന്ന് കുറച്ചവരുണ്ട്. അപ്പൊ ഇതൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു റെവല്യൂഷൻ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇത് തുടങ്ങിയതിന്റെ ഉദ്ദേശം തന്നെ ഞങ്ങളുടെ പണി ഇല്ലാതാക്കാനാണ്. ഡയാലിസിസ് പേഷ്യന്റിന്റെ എണ്ണം കുറയ്ക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. അല്ലാതെ അവരെ ചികിത്സിച്ച് മീൻസ് അതിന്റെ ഓപ്പോസിറ്റ് ചിന്തിച്ചവരാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾക്ക് എത്താനായിട്ട് ഇവർ ഈ തരുന്ന റെസ്പോൺസ് ഭയങ്കര പ്രചോദനമാണ്. പ്രത്യേകിച്ച് നമുക്ക് മിഡിൽ ഈസ്റ്റിലുള്ള, കാരണം മലയാളത്തിൽ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നവരാണ് നമ്മുടെ പ്രവാസികൾ. അപ്പൊ അവരാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. കാരണം നാട്ടില് ഉള്ളവർ പോലും തിരിച്ചറിഞ്ഞില്ലെങ്കിലും എയർപോർട്ടിലും അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളെ കുറേ കൂടെ മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അത് തന്നെ ഒരു പ്രചോദനമാണ്. നല്ല കാര്യങ്ങൾ നമ്മൾ ആൾക്കാരുടെ അടുത്ത് പറയുമ്പോൾ അവർ ചേഞ്ച് ചെയ്യും. ജീവിതശൈലി രോഗം എന്ന് പറയുന്ന ഒരു അസുഖത്തെ ജീവിതശൈലി ശരിയാക്കാതെ മരുന്നുകൾ കൊണ്ട് മാത്രം ചികിത്സിക്കുന്നതിൽ ഒരു അപകടമുണ്ട്. കാരണം എപ്രകാരം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പനി വന്നു, പാരസെറ്റമോൾ കഴിച്ചാൽ പനി മാറും അല്ലെ, ചൂട് മാറും. പക്ഷെ അസുഖം മാറണമെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തി നമ്മൾ ചികിത്സിക്കണമല്ലോ. അതുപോലെ തന്നെയാണ് ഡയബറ്റീസ് എന്ന് പറയുന്നതും, അതുപോലെ PCOD എന്ന് പറയുന്നത്, ഫാറ്റി ലിവർ എന്ന് പറയുന്നത്, ഇതെല്ലാം ഡയറ്റിക്കൽ ഡിസോർഡർ ആണ്. ആ ലൈഫ് സ്റ്റൈൽ ശരിയാക്കിയാൽ മാത്രമേ എന്താവത്തുള്ളൂ, അതിനകത്തു നിന്നുള്ള ഒരു മോചനം ഉണ്ടാകത്തുള്ളൂ, റെമിഷൻ ഉണ്ടാകത്തുള്ളൂ, കൺട്രോൾ ഉണ്ടാകത്തുള്ളൂ. അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കേണ്ടവര് ഡയറ്റീഷ്യൻസ് ആണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ എപ്പോഴും പേഷ്യന്റ്, ഞങ്ങൾ വൺ ടൈം കൺസൾട്ടേഷൻ കൊടുക്കുന്നില്ല. സാധാരണ ഒരു ഫേമസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, നമ്മളുടെ കൂടുതൽ കൺസൾട്ടേഷൻ നടക്കുക, നമ്മൾ കൂടുതൽ പേഷ്യൻസിനെ കാണുക എന്നുള്ളതാണ്. പക്ഷെ മൈസൂർ ക്ലിനിക്കില് എന്നെ കാണാനായിട്ടൊരു ഓൺലൈൻ അവസരം ഇല്ല, അല്ലെങ്കിൽ ഡോക്ടർ അരുണെ കാണാനായിട്ടൊരു ഓൺലൈൻ അവസരം ഇല്ല. ഇതിനകത്ത് ഡയറ്റീഷ്യൻ ഓറിയന്റഡ് പ്രോഗ്രാംസിലോട്ടേ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്നെ കാണാനായിട്ട് ഇപ്പൊ ഒരു 700 rupees മേടിച്ച് ഒരാൾ വന്ന് എന്റെ സംസാരം കേട്ടാലും അയാൾക്ക് ഒരു മാറ്റം ഉണ്ടാവത്തില്ല, മനസ്സിലാകുന്നു? അയാൾക്ക് എപ്പോഴേ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അയാളുടെ ജീവിതശൈലി ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ ഡിസോർഡേഴ്സിന്റെ കൺട്രോളില് ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മൈസൂർ ക്ലിനിക്ക് പലരും പരാതി പറയും, എന്താണ് സാറേ വൺ ടൈം കൺസൾട്ടേഷൻ ഇല്ലാത്തതെന്ന്. പക്ഷെ ഇതാണ് ഞങ്ങൾ അതിന് മുമ്പിൽ വെച്ചിരിക്കുന്നത്. സോ വി തിങ്ക് ദാറ്റ് ഈ ഡയറ്റീഷ്യൻ ഹാസ് എ പിവോട്ടൽ റോൾ ഇൻ കൺട്രോൾ ഓഫ് ലൈഫ് സ്റ്റൈൽ. അതാണ്, ഡയറ്റും എക്സസൈസും ആണ് ഇതിനകത്ത് രണ്ട് മുദ്രാവാക്യം ഉണ്ടെങ്കിൽ, ജീവിതശൈലി രോഗങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് രണ്ട് മുദ്രാവാക്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഡയറ്റും എക്സസൈസാണ്. മരുന്നുകൾ വേണ്ടെന്നില്ല, എന്നെ കേൾക്കുന്ന ആരും വിചാരിക്കരുത് മരുന്നുകൾ കഴിക്കണ്ടെന്നല്ല എന്ന് ഡോക്ടർ പറയുന്നത്. അല്ല, മരുന്നുകൾ വേണം, നിയന്ത്രണം വേണം, ഡോക്ടർ ഫോളോ അപ്പ് വേണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ്. അത് ശരിയാക്കുന്നത് വഴി തന്നെ ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഗണ്യമായി കുറയ്ക്കാൻ പറ്റും, ചിലപ്പോൾ നിർത്താനും പറ്റും. ഈവൻ റെമിഷൻ ഈസ് പോസിബിൾ ഇൻ ഡയബറ്റിസ്.
8: മാത്രല്ല, ഡോക്ടറുടെ സൗണ്ടും മോഡുലേഷനും ഒക്കെ നമുക്ക് നല്ല പരിചിതമാണ് കേട്ടോ.
9: താങ്ക് യു.
8: ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്താണ്?
9: ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നതെന്ന് വെച്ചാല് ഡയബറ്റിസ് ഡോക്ടർ പറയുന്നത് ഇതൊക്കെ സത്യമാണോ, പിന്നെ ഈ ഒരു മാജിക് പ്ലേറ്റ് എന്ന് പറഞ്ഞ ഇത്ര വലിയ സംഭവമാണോ. ഞങ്ങൾ കേൾക്കുന്നത് ഏറ്റവും മലയാളികൾക്ക് ശരിക്കും പറഞ്ഞ ഒരു ഹൈപ്പിന്റെ പുറകെ പോകുന്ന ഒരു ടെൻഡൻസി മലയാളികൾക്കുണ്ട്. ഞങ്ങൾ രാവിലെയും വൈകിട്ടും എപ്പോഴും വന്നിട്ട് ഇങ്ങനെ പ്ലേറ്റിനകത്ത് ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ, നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് മടുത്തില്ലേ എന്ന് ആ ഒരു രീതിയിലുള്ള കമന്റ് പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഞങ്ങള് ഒരു പിന്നെ ഈ ഡയറ്റിനകത്ത് ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് ഈ വീഡിയോയിൽ കാണിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ മനുഷ്യന്മാർക്കും ഡയറ്റ് എന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്ത നമ്മൾ ഇതുവരെ കഴിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിനെയാണ് ഡയറ്റിംഗ് എന്ന് പറഞ്ഞൊരു വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കാര്യം അറിയാം, നമ്മളൊക്കെ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യത്തില് നമുക്കൊരു സ്റ്റേപ്പിൾ ഡയറ്റ് ഉണ്ട്. ആ ഡയറ്റാണ് നമ്മളുടെ പുട്ടും അപ്പവും കടലയും ഇഡലിയും ദോശയൊക്കെ അതിന്റെ ഭാഗമാണ്. അത് കഴിക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത്. അപ്പൊ ഞങ്ങള് ഈ ഡയറ്റിനെ മാജിക് പ്ലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് തന്നെ ഉപയോഗിക്കണമെന്ന് ഞങ്ങളുടെ ഒരു മാർഗനിർദ്ദേശമാണ്. വി ഷുഡ് നോട്ട് എന്താ വെച്ചാൽ അഫോർഡബിൾ അല്ലാത്ത ഒന്നും നമ്മൾ പറയേണ്ട, ഒരു ഹൈപ്പിന്റെ പുറയിലും പോകണ്ട. നമ്മൾ കഴിക്കുന്ന നമ്മുടെ റുട്ടീൻ ഡയറ്റ് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഞങ്ങൾ കേട്ട് മടക്കുന്നത് എനിക്ക് മാജിക് പ്ലേറ്റ് മാജിക് പ്ലേറ്റ് മാജിക് പ്ലേറ്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. അതായത് ഞങ്ങൾ തിരിച്ചു പറയും അതിനകത്തൊരു മാജിക് ഉണ്ട്. തിരിച്ചറിയും, അത് തിരിച്ചറിയും. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും. മാജിക് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു അത്ഭുതം സംഭവിക്കും, നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു ഒരു റിസൾട്ട് അതിനകത്തുനിന്ന് കിട്ടും. ആ മാജിക് പ്ലേറ്റ് ഇംപ്ലിമെന്റ് ഇത്തിരി പാടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞ മൂന്ന് നേരം ഒന്ന് നോക്കിയാൽ മതി, നമ്മൾ ഏതെങ്കിലും നേരം പച്ചക്കറികൾ കഴിക്കുമായിരിക്കും. പക്ഷെ നമ്മുടെ പ്ലേറ്റിൽ ഇപ്പൊ രാവിലെ അപ്പവും കടലയും നമ്മൾ ഉണ്ടാക്കും, അപ്പവും മുട്ടക്കറി ഉണ്ടാക്കും. പക്ഷെ അവിടെ നമ്മൾ പച്ചക്കറി ഉണ്ടോ എന്ന് ചോദിച്ചാല് 80% ആൾക്കാരും രാവിലെ വെജിറ്റബിൾസ് കഴിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരു പുതിയ ഇനിഷ്യേറ്റീവ് ആണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുവാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഞങ്ങൾ ഈ പറഞ്ഞ മാജിക് പ്ലേറ്റ്, രണ്ടാമത് ഞങ്ങൾ പറയുന്നത് എക്സസൈസ്, മൂന്നാമത് ഞങ്ങൾ പറയുന്നത് സ്ട്രെസ് കുറയ്ക്കാനാണ്, നാലാമത് ഞങ്ങൾ പറയുന്നത് ഒരു ദിവസം ഒരു ഫ്രൂട്ടെങ്കിലും നമ്മൾ കഴിക്കണം. കാരണം ഫ്രൂട്ട് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രൂട്ട്സ്. എന്ന് വെച്ചാല് ഈ കാർഡിയോളജി കാർഡിയോവാസ്കുലർ ഡിസീസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിൽ ഈ ഫ്രൂട്ട്സിന് വലിയ റോളുണ്ട്. റെഗുലർ ആയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്ന നമ്മുടെ വണ്ണം കുറയുന്ന മാത്രമല്ല നമ്മുടെ ബി പി കുറയും, നമ്മുടെ ഹാർട്ട് റിലാക്സ്ഡ് ആവും. ആ കാർഡിയോവാസ്കുലർ ഡിസീസ് പ്രിവെൻഷന് റോളുണ്ട്. അത് തന്നെ ഞങ്ങൾ ഈ ഫ്രൂട്ട്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ എപ്പോഴും സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാനാണ്
8: പറയുന്നത്.
9: കേരളത്തിലൊക്കെ നമുക്ക് പല സീസൺ ഉണ്ട്, സീസൺ ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഗുണം എന്താണെന്ന് അറിയോ? അപ്പൊ ഈ സീസണൽ ഫ്രൂട്ട് നമുക്ക് അഫോർഡബിൾ ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ട് മാങ്ങ മാങ്ങയുടെ സീസണിൽ കഴിക്കുമ്പോൾ തന്നെ ആയിരിക്കും അതിനകത്ത് ഏറ്റവും ഗുണങ്ങൾ ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നത്? അപ്പൊ അങ്ങനെ ഞങ്ങളൊരു ഇതുതരാം, സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാം. ബാലൻസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിച്ചാല് എല്ലാ സപ്ലിമെന്റും കിട്ടും. അപ്പൊ അരിയിലുള്ള പോഷക ഗുണമല്ല പയറിലുള്ളത്, പുട്ടും പയറും കൂടെ കഴിക്കുമ്പോഴാണ് പുട്ടും പഞ്ചസാരയും കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഗുണം. ഇനി പുട്ടും പയറും നമ്മൾ ഇത്തിരി പച്ചക്കറികളും കൂടെ കഴിച്ചാല് ഇതിന്റെ മൂന്നിന് നമുക്ക് എല്ലാ മൈക്രോന്യൂട്രിയൻസും കിട്ടും. സ്ട്രെസ് കുറച്ചു വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ഉറക്കമാണ്. നമ്മൾ രാത്രി ഒരു 7 മണിക്കൂർ ഉറങ്ങിയിരിക്കണം, നന്നായിട്ട്
8: ഉറങ്ങുക.
9: ഒരു 7 മണിക്കൂർ എങ്കിലും ഒരു ദിവസം നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുക. ആ ഉറങ്ങാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ മൊബൈല് നമ്മളൊരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മൊബൈൽ ഉപയോഗം സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങളൊരു 11 മണിക്ക് കിടക്കുകയാണെങ്കിൽ 9 മണിക്കെങ്കിലും നമ്മൾ ഫോൺ ആരെങ്കിലും വിളിച്ചെടുക്കാം. പക്ഷേ നമ്മൾ ഈ സ്ക്രീന് ഞങ്ങളുടെ വീഡിയോസ് ഉൾപ്പെടെ സ്ക്രോൾ ചെയ്ത് കാണരുത്. നിങ്ങൾ കിടന്ന് ഉറങ്ങണം. പിന്നെ ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാല് എല്ലാത്തിനകത്തും ഒരു മിതത്വമുണ്ട്. നമ്മള് ഈ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ എക്സസൈസും ഡയറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഭയങ്കര അതിന്റെ ഈ പറയുന്ന 100% വേണ്ട, ഒരു 70% നമ്മൾ എന്ത് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്താലും എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പാടെ മാറും. അതാണ് എന്റെ ഏറ്റവും അവസാനത്തെ അഡ്വൈസ്. Don't try to do 100%. Let it be 70%. പക്ഷെ അതിനകത്ത് കൺസിസ്റ്റൻസി മതി. We have to be consistent. ഈവൻ ഒരു ചെറിയ സ്റ്റെപ്പ് ആണെങ്കിൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്താൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ എന്ന് പറയുന്നത് നമുക്കൊരു ഭീഷണി ആവത്തില്ല, നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിന് തോൽപ്പിക്കാൻ പറ്റും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തെ, ആ ഒരു മുദ്രാവാക്യത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ പറ്റും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ.
8: അപ്പൊ
9: ഇതൊക്കെയാണ് കാര്യങ്ങളായിട്ട് പറയാൻ.
8: ഇപ്പൊ കേൾക്കുന്നവർ എന്തായാലും ഉറപ്പായിട്ടും നിങ്ങളെ എങ്ങനെ കോൺടാക്ട് ചെയ്യാം, എങ്ങനെ നിങ്ങളിലേക്ക് എത്താം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ളവരുടെ അടുത്ത് എന്താണ് പറയാനായിട്ടുള്ളത്, എങ്ങനെ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യാം?
9: നമുക്ക് മൈസൂർ ക്ലിനിക്കിന് ഒരു ആപ്പ് ഉണ്ട്. ഞങ്ങളുടെ ആപ്പിൽ തന്നെ കുറെ ഫ്രീ ആയിട്ടുള്ള ഞങ്ങൾ സർവീസസ് ഉണ്ട്. ഒന്ന് വെച്ചാല് ഒന്ന് നമുക്ക് AI പ്ലേറ്റ്സ് ഉണ്ട്. AI പ്ലേറ്റ്സ് ഒക്കെ മൈസൂർ ക്ലിനിക് ആപ്പ് ആൻഡ്രോയിഡിലും ആപ്പിലും അവൈലബിൾ ആണ്. അതിനകത്ത് AI പ്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പൊ നിസ്സ ആണെങ്കിൽ ഉച്ചയ്ക്ക് എടുത്ത് കഴിക്കുന്ന പ്ലേറ്റ് ജസ്റ്റ് എത്ര കാലറീസ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് അതിനകത്തൊരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സ്കാൻ ചെയ്തിട്ട് ഫുഡ് സ്കാനർ എന്നാണ്, നമ്മൾ പലതരം സ്കാനിങ്ങിനെ കുറിച്ച് പറയും, ഇത് ഫുഡ് സ്കാനറാണ്, അതിൽ എത്ര കാലറീസ് ഉണ്ട്, പ്രോട്ടീൻ എത്ര ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് എത്ര ഉണ്ട്, അതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ഒരു AI ചാറ്റ് ഉണ്ട്. AI ചാറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് മലയാളീകരിച്ച ഡയറ്റിനൊക്കെ വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണ്. ഏത് കാര്യങ്ങൾ നിങ്ങൾക്ക് മലയാളത്തിൽ ചോദിക്കാം, ഞാനൊരു ഡയറ്റ് ചെയ്യാണ്, എനിക്കിപ്പോ ഒരു ഉഴുന്നടയും കട്ടൻ ചായയും കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവർ കറക്റ്റ് ആയിട്ട് അതിനൊരു മറുപടി പറയും. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് എന്തെങ്കിലും ഉണ്ടോ, വേറെ ഹെൽത്തി ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു അത് അതിനകത്ത് പറയും. അതുപോലെ തന്നെ ഞങ്ങൾ പുതിയൊരു സാധനം തുടങ്ങിയിട്ടുണ്ട്, മൈസൂർ ക്ലിനിക് പ്ലേ ഗ്രൗണ്ട്, ഇതും ആ ആപ്പിനകത്തുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ചാറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണത്. നിങ്ങളുടെ ഒരു നിങ്ങളിപ്പോ ഒരു പ്ലേറ്റ്, നല്ലൊരു മാജിക് പ്ലേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാം. നിങ്ങളിപ്പോ ഒരു 10,000 സ്റ്റെപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവരെ പോസിറ്റീവായിട്ട് റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് അത് ഷെയർ ചെയ്യാം. അപ്പൊ ആ ആപ്പിൽ ഫ്രീ ആയിട്ട് തന്നെ ഈ സർവീസസ് എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാല് ഈ ഡയറ്റ് ആൻഡ് വെൽനസ് പാക്കേജ്, ഡയബറ്റിക് റിവേഴ്സൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ പാർട്ട് ടു ഡയബറ്റിക് റെമിഷൻ എന്ന് പറഞ്ഞൊരു പാക്കേജാണ്. അത് എന്താന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള പ്രമേഹ രോഗികൾക്ക് അവരുടെ ഡയബറ്റീസിനെ അതിജീവിക്കാനായിട്ടുള്ള ഒരു അവസരം നൽകലാണ്. അതുപോലെ ഇനി കുറെ കാലം ഡയബറ്റീസ് ഉള്ളവർക്ക് ഡയബറ്റിക് കംപ്ലീറ്റ് പ്രോഗ്രാം, അതുപോലെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഫാറ്റി ലിവർ റിവേഴ്സൽ പ്രോഗ്രാം. സത്യം പറഞ്ഞാൽ ഇതിനൊന്നും പ്രത്യേകം മരുന്നുകളൊന്നും അല്ല വൈശ്വരക്കിലേക്ക് നൽകുന്നത്, അവർക്ക് വേണ്ട ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ്. അതും പിന്നെ എനിക്ക് പറയാനുണ്ട്, ഞങ്ങൾക്ക് ഒരിടത്തും ഒരു ബ്രാഞ്ച് ഇല്ല, എല്ലാം ഓൺലൈൻ ആയിട്ടേ ഉള്ളൂ. നിലവിൽ മൈസൂർ ക്ലിനിക് ഓൺലൈൻ ആയിട്ട് മാത്രമേ ഉള്ളൂ, ഒരിടത്തും ഓഫ്ലൈൻ ബ്രാഞ്ചസ് ഇല്ല. അപ്പൊ ആ ആപ്പിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ പറ്റും. ഇനി ഞങ്ങൾക്ക് ഒരു കോൺടാക്ട് നമ്പർ എന്ന് വെച്ചാൽ 6230333382 എന്ന് പറഞ്ഞ കോൺടാക്ട് നമ്പർ ഉണ്ട്. അതിനാണെങ്കിൽ നിങ്ങൾക്ക് ഫോണിലൂടെ വിളിക്കാം. പിന്നെ വാട്സാപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് റിപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ www.hellomysoreclinic.com എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ടും ഇമെയിലോട്ടും നമുക്ക്
8: മാർഗങ്ങൾ. ഞാൻ ദാ ഇപ്പൊ ഓൾറെഡി ആപ്പ് ഡൗൺലോഡ് ചെയ്തു, ബാക്കി എല്ലാ കാര്യങ്ങളും സൈൻ ഇൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ
9: ഓക്കെ.
8: അപ്പൊ എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇത്ര കൃത്യമായിട്ട് സാർ എല്ലാം പറഞ്ഞു തന്നു. അപ്പൊ കേൾക്കുന്നവരൊക്കെ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തട്ടെ എന്ന്, ഒപ്പം അരുൺ സാറിനും നമ്മളുടെ ഒരു സ്നേഹം പറയാം കേട്ടോ.
9: ഞങ്ങളുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ഞങ്ങൾക്ക് ഒരു ബിസിനസിനെ ഞങ്ങൾക്ക് വേണ്ട,
8: അതെ
9: ഞങ്ങളിലേക്ക് എത്താതെ തന്നെ നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ശരിയാക്കാൻ പറ്റും. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ തോൽപ്പിക്കാം എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യം. നമ്മള് മമ്മൂട്ടി പറയാറുണ്ടല്ലോ,
8: എന്തും
9: കഴിക്കാം, പക്ഷെ അതിന്റെ അളവും പ്രൊപ്പോർഷനും ഈ പറഞ്ഞ പോലെ ബാലൻസും ചെയ്ത് കഴിഞ്ഞാല് ഏത് തളികയും നമുക്ക് മാജിക് ആയിട്ട് മാറ്റാം എന്നുള്ളതാണ് മൈസൂർ ക്ലിനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് റേഡിയോ സിനിമയ്ക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ആർജെ നിസയ്ക്കും എന്റെ നന്ദി അറിയിക്കും.
8: താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം.
9: ഓക്കെ ഓക്കെ
8: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച് ഡോക്ടർ, താങ്ക്സ് അലോട്ട്. ഡോക്ടർ ഷംനാദ് ആയിരുന്നു നമ്മളുടെ കൂടെ. മൈ ഷുഗർ ക്ലിനിക് എന്ന് പറയുന്ന പേജ് നിങ്ങൾ പലതും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ പേജിന്റെ നേതൃത്വം വഹിക്കുന്നവരിൽ ഒരാളാണ് ഡോക്ടർ. അപ്പൊ ഡോക്ടർ ആയിരുന്നു ഇന്നത്തെ ദിവസം സ്മാർട്ട് ടോക്കിൽ നമ്മളുടെ കൂടെ എത്തി. ആരോഗ്യകാര്യം, ഭക്ഷണകാര്യം, എങ്ങനെ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി വീണ്ടും കേൾക്കാം. കേട്ട് കൂട്ടുകൂടാം.
4: This is Radio Suno 91.7 FM, Qatar's favorite radio station. Qatar
1: ബിഹാറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
1: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
2: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
1: എസ്സെൻസ് അബൂ സിദ്രാ മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500499.

0: ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സെൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ, അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി എസ്സെൻസ്.
0: എസ്സെൻസ്, അബൂ സിദ്ര മോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500498.
2: ഹിലാൽ ലുലുവിന് സമീപം ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 14 വിശ്വാസത്തോടെ CBSE ഇന്ത്യൻ കരിക്കുലത്തിൽ ഗ്രേഡ് 1 മുതൽ 7 വരെ മോർണിംഗ് ബാച്ച് അഡ്മിഷൻ പുരോഗമിക്കുന്നു. വാക്ക് ഇൻ സ്പോർട്ട് അഡ്മിഷൻ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 3020.
3: You are listening to Radio Suno 91.7 FM,
4: Qatar's favorite radio station.
5: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
6: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
5: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
7: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
8: ഓണസദ്യ റെഡിയാണ്, പായസം ഇടുന്ന
9: ഡെസോറോ പായസം ഖത്തറുണ്ടല്ലോ, അവിടുത്തെ സ്പെഷ്യൽ തണുത്ത ചണ്ട കോക്കനട്ട് പായസം ഇല്ലേ, ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും അന്വേഷിച്ചെത്തും.
8: പാലട, അടപ്രഥമൻ എല്ലാം ഇപ്പോൾ തന്നെ പ്രീ ബുക്ക് ചെയ്യാം. ഈ ഓണത്തിന് മധുരം നിറയട്ടെ ഡെസോറോ പായസം ഖത്തറിനൊപ്പം. വക്രാസൂക്കിലും ന്യൂ ഇന്ത്യൻ ഹൈപ്പർ മാർക്കറ്റിലും ബുക്കിംഗ് തുടരുന്നു. വിളിക്കൂ 7788-0304.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ചില സുഗന്ധങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ല, അവ നിങ്ങളെ തന്നെ പരിചയപ്പെടുത്തും.
1: എസ്സൻസിന്റെ സ്പൈസ്ഡും എൻഹാൻസും ഒന്നിച്ച് ലെയർ ചെയ്ത് നോക്കൂ, ഒരു പെർഫെക്റ്റ് സിഗ്നേച്ചർ സ്മെൽ. പാഷൻ അറബ് ഉൾപ്പെടെ 13 വേറിട്ട സുഗന്ധങ്ങളുമായി
0: എസ്സൻസ് അബു സിദ്രമോൾ, അൽഖോർ, ബർവ വില്ലേജ്, മത്തർ ഖദീം. കോൾ 5500-4998. You are listening to Radio Sunon 91.7.

വിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ. In association with

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।